പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. നമ്മുടെ ആയുസിന്റെ അധിക പങ്കും എവിടെയാണ്? സംശയമില്ല, ഇന്നലകളുടെ ശവപ്പറമ്പിലാണ്. അവിടെ അലഞ്ഞു തിരിയുന്നതിനാണ് നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. തൂവിപ്പോയ പാലിനുവേണ്ടി കരയരുത് എന്ന ചൊല്ല് നമുക്കറിയാമെങ്കിലും അതിനുവേണ്ടി കരയുന്നവരാണ് നമ്മളിൽ പലരും. ഇത് നമ്മുടെ മനസ്സിന്റെ ശാന്തിയെയും സുഖത്തെയും ഇല്ലാതാക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ സത്യത്തിൽ നമ്മളെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഇരുട്ടറയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ പരാജയങ്ങളുടെ കൂമ്പാരം തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. ഭൂതകാലത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കാതിരിക്കൂ. ഭൂതകാലത്തെക്കുറിച്ച് പരാതിപ്പെടാതിരിക്കൂ. ഇരുളടഞ്ഞ ഇന്നലകളുടെ വാതിലുകൾ അടച്ചിടൂ. മറക്കേണ്ടത് മറക്കാൻ കഴിയാതെ ജീവിതത്തിൽ ആർക്കും ഒരു സൗഭാഗ്യവും നേടാനാവുകയില്ല. ഡീ ക്ലട്ടറിംഗ് എന്നൊരു വിദ്യ മിനിമലിസത്തിന്റെ ഭാഗമായി ഇപ്പോൾ വ്യാപകമാണ്. മറ്റൊന്നുമല്ല അതർത്ഥമാക്കുന്നത്, കളയുക എന്നതുതന്നെയാണ്. തന്റെ സുഹൃത്തുക്കളുടെ പുസ്തകങ്ങൾ വായിക്കുകയും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആധുനിക ലോകത്തിൽ സൌഭാഗ്യമെന്നത് അപ്രാപ്യമായ ഒരു പ്രതിഭാസമാണെന്ന നിഗമനത്തിലാണ് താൻ എത്തിച്ചേരുന്നതെന്ന് ബർട്രൻ റസൽ പറയുന്നു. എന്നാൽ തന്റെ തോട്ടക്കാരനോട് സംസാരിക്കുമ്പോൾ ഈ ധാരണ തികച്ചും അബദ്ധമാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പ്രവൃത്തി ചെയ്യാതെ ആരൊരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അയാൾ സ്വന്തം മനസ്സിനെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയും വിവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കൂരിരുട്ടിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക? പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരായാലും എന്തായിരിക്കും മറുപടി പറയുക? ആ, അത് ന്യായമായ ചോദ്യമാണെന്ന് തന്നെയായിരിക്കും. അപ്പോഴൊക്കെ ഓർക്കുക, മനുഷ്യൻ മനുഷ്യനായത് കാടും മലയും വെട്ടിത്തെളിച്ചു തന്നെയാണ്. വളരെ ലളിതമായ ഒരു ചോദ്യം ഓരോ ശ്രോതാവിനോടും ചോദിക്കുകയാണ്, വഴിയെന്നാൽ എന്താണ്? പലരും പല ഉത്തരങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഏറ്റവും ലളിതമായ ഒരു ഉത്തരം പറഞ്ഞു തരട്ടെ, നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. നമുക്ക് മുന്നേ നടന്നവർ തെളിച്ചിട്ട വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. പുതിയ വഴികൾ തെളിക്കുന്നവരും നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റെന്നും പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുടെ കൂരിരുട്ടെന്നും പറഞ്ഞ് വിരട്ടാൻ നോക്കരുത്. മിന്നാമിനുങ്ങുകൾ എത്ര കൂരിരുട്ടായാലും അതിനുള്ള വെളിച്ചം അതുണ്ടാക്കും. അത് നുറുങ്ങുവെട്ടമാണെങ്കിൽ അതേക്കാൾ അതിശക്തമായ സൗര തേജസ് ഉള്ളിലുള്ളവരാണ് മനുഷ്യർ എന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് ആ സൗര തേജസ് മറ്റുള്ളവർക്ക് കൂടി വെളിച്ചമേകും വിധം സജീവമാകും. ഉണരൂ, എഴുന്നേൽക്കൂ, ആലസ്യത്തിന്റെ പുതപ്പിൽ നിന്ന് പുറത്തിറങ്ങൂ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഇന്നത്തെ കാലത്ത് സത്യത്തിന് മൂല്യശോഷണം വന്നിരിക്കുന്നു. എവിടെയും വഞ്ചനയും അഴിമതിയുമാണ് നടക്കുന്നതെന്ന് നമ്മൾ പരാതിപ്പെടുന്നു. ആ പരാതിയിൽ അന്തർലീനമായിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സത്യം അതിന്റെ പൂർണ്ണ അവസ്ഥയിൽ വിരാജിച്ചു എന്നല്ലേ? ഈ കാലമാണ് പൊയ്ക്കാലം എന്നല്ലേ? എന്നാൽ ഇതേ പരാതി അരനൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു, ഒരു നൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു. ഹിരൺമയേന പാത്രേന സത്യസ്യാപി ഹിതം മുഖം എന്ന് ആയിരമായിരം വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടതാണെങ്കിൽ അന്നേ സത്യത്തെ അത്രത്തോളം പ്രാധാന്യത്തോടെ കരുതിയിരുന്നു എന്നല്ലേ അർത്ഥം? അതായത് സത്യത്തിന് മൂല്യശോഷണം അന്നേയുണ്ട് എന്ന് തന്നെയല്ലേ? മനുഷ്യൻ സ്വാർത്ഥനായ കാലം മുതൽ സത്യത്തിന് ശോഷണം സംഭവിച്ചു എന്നർത്ഥം. അതായത് അടിസ്ഥാനപരമായി മനുഷ്യൻ ഏതൊരു ജീവജാലത്തെയും പോലെ സ്വാർത്ഥനാണ്. ഇരയ്ക്കും ഇണയ്ക്കും സ്വാർത്ഥത, തനത് സ്വഭാവമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സ്വാർത്ഥതയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മനുഷ്യൻ ബന്ധങ്ങൾക്ക് രൂപം കൊടുത്തത്, കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയത്, സാമൂഹിക ക്രമങ്ങൾ

0: ാക്കിയെടുത്തത്. അവയുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചവയിൽ വച്ച് ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ് സത്യം. അതായത് സ്വാർത്ഥത തനതു ഗുണമാണ്, സത്യം കൃത്രിമമാണ്. വിജയപരാജയങ്ങളില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സ്വാർത്ഥതയും സത്യവും തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം സദാ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം ഇടയ്ക്കിടെ പാളിപ്പോകാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പാളിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ കാലത്തും സത്യത്തിന് മൂല്യശോഷണം വന്നു എന്ന് അതാത് കാലത്തെ മനുഷ്യർ രേഖപ്പെടുത്തുന്നത്. കെട്ടകാലമാണെന്നും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചേ തീരൂ എന്നുമുള്ള പരാതികൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സത്യമേവ ജയതേ നാൻഹൃതം എന്നും മറ്റുമുള്ള ഉത്കൃഷ്ട ചിന്താശകലങ്ങൾ നമുക്ക് കാണാപാഠമാണ്. എന്നാൽ അത്രയും പൂർണമായി സത്യത്തിലൂടെ മാത്രമേ വ്യാപരിക്കുകയുള്ളൂ എന്ന് ശഠിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ സ്വാതന്ത്ര്യമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സത്യത്തെ സ്വീകരിക്കുന്നത് നിർബന്ധ ബുദ്ധിയിലൂടെ ആകരുത്. അത് മനുഷ്യ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. നേരും നിറയും തിരിച്ചറിയാനുള്ള വൈഭവം നമ്മുടെ മസ്തിഷ്കത്തിന് സിദ്ധിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു മനുഷ്യന് പൂർണമായും നിസ്വാർത്ഥമാകാനാകുമോ? എങ്കിലത് ജീവിവർഗത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ്. മനുഷ്യനിലും മറ്റേതൊരു ജീവിയിലേതെന്നതുപോലെ സ്വാർത്ഥതയുടെ അനുരണനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 100% സത്യവത ധർമ്മം ചര എന്നത് സാധ്യമാക്കാൻ കഴിയില്ല തന്നെ. സത്യം സത്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആരും അഴിമതി ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചതിക്കരുതെന്ന് വിചാരിക്കുന്നു. പക്ഷേ സമഗ്രമായി ഒന്ന് സ്വയം വിശകലനം ചെയ്തു നോക്കൂ. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അംശരൂപത്തിൽ നമ്മളിലുണ്ട്. അത് മറച്ചുവെച്ചിട്ടാണ് ഈ ചുറ്റുപാടുകൾ മുഴുവൻ സത്യത്തിന്റെ പൂക്കൾ കൊണ്ട് നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാകട്ടെ ചുറ്റുമുള്ളവർ അങ്ങനെയുള്ളവരാകണമെന്ന് നമ്മൾ ശഠിക്കുന്നു. നമ്മൾ സ്വയം മറച്ചുപിടിക്കുന്ന സ്വാർത്ഥത, ചതി, ഭ്രമം എന്നിവയൊക്കെ അവരിലുമുണ്ട്. അതവിടെവിടെ നിന്ന് പൊട്ടിമുളച്ചു വരുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരാതി പറഞ്ഞു തുടങ്ങും. ഇതെന്ത് ലോകമാണ്? സത്യം മരിച്ചു കഴിഞ്ഞു. ഇവിടെ ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വമില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇത് കെട്ടകാലമെന്ന് പരാതിപ്പെടും. സത്യത്തിന് ഒരു നിയത രൂപമില്ല എന്നോർക്കണം. അത് സ്റ്റേബിളായി നിൽക്കുകയില്ല. അതുകൊണ്ട് ഓർക്കുക, എല്ലാ കാലവും ഇക്കാര്യത്തിൽ ഇതുപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ പഴയ കാലങ്ങൾ സത്യത്തിന്റെ തിളക്കമുള്ള കാലങ്ങളാണെന്നും പുതിയ കാലം സത്യത്തിന്റെ പൊയ്ക്കാലമാണെന്നും കരുതുന്നത് അത്ര കണ്ട് ശരിയല്ല തന്നെ. ഓർക്കുക, മനുഷ്യനുള്ളിടത്തോളം, നിസ്വാർത്ഥരാകാത്തിടത്തോളം ലോകം എക്കാലത്തും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. ശാസ്ത്ര സാങ്കേതികത്വങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രം. അതുകൊണ്ട് അതാത് കാലം പഴയ കാലങ്ങളെക്കാൾ മികച്ചതാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. ഇന്ന് നന്ദി പ്രമേയ ചർച്ച പുനരാരംഭിക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെക്കും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ജില്ലകളിൽ കെ എസ് ആർ ടി സി സേവനം വിപുലമാക്കുന്നതിനെ കുറിച്ച് വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് ജൂൺ 19 അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ എം എൽ എമാരുടെ യോഗമാണ് ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, മുൻമന്ത്രി കെ രാജൻ എന്നിവരുൾപ്പെടെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്, ആറളം, കോതമംഗലം മേഖലകൾക്ക് അടിയന്തര മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരുളത്ത് വിജയകരമായി നടപ്പാക്കിയ 3-ടയർ ഡിഫൻസ് സിസ്റ്റം വന്യജീവി ശല്യം നേരിടുന്ന മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഷിബി ബേബു ജോൺ പറഞ്ഞു. കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ ശ്രദ്ധേയ പരിവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കി. പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തെ ബിസിനസ് നിയന്ത്രണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പമാക്കുന്നതിനും സുസ്ഥിര പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തത്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞു. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നവീകരണത്തെ പരിപോഷിപ്പിച്ച് നിക്ഷേപാധിഷ്ഠിത വളർച്ച സാധ്യമാക്കി. 2016 വെറും 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മാർച്ചിൽ അത് 223,000 ഉയർന്നു. നികുതിദായക സൌകര്യം ആധുനികവും സുഗമവുമാക്കുന്നതിന് ആദായനികുതി വകുപ്പ് 2021 ജൂണിൽ പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചു. 2017 രാജ്യം GST നടപ്പാക്കി.
0: റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകന യോഗം ചേരുന്നത്. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഡി കെ ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്ര പ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് രണ്ടു ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി മാൽവിയ നഗർ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. ഇതിൽ 9 ഇന്ത്യക്കാരും 12 വിദേശികളും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. 49 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹി തീപിടുത്ത സംഭവത്തിൽ UAE വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിര് പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി T ഫറാഷിന്റെ നേതൃത്വത്തിൽ 9 പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ഗവൺമെന്റ് കോളേജുകൾക്കും എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്കും താൽക്കാലിക നിയമനത്തിന് അധ്യാപകരെ കണ്ടെത്തുന്നതിനായാണ് സർവകലാശാല അധ്യാപക ബാങ്ക് രൂപീകരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യരായ അധ്യാപകരെ കണ്ടെത്തുന്നതിന് കോളേജുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലിന് രൂപം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് അധ്യാപകരുടെ ആവശ്യമുണ്ടാകുന്ന പക്ഷം ഈ പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാവും. UGC നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതയുള്ള ആർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അധ്യാപക യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു അറിയിച്ചു.
0: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. ലോകമെമ്പാടും യോഗയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്ന് ഇതോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. USA, ജപ്പാൻ, നെതർലാൻഡ്സ്, ഒമാൻ, മൌറീഷ്യസ്, ഉഗാണ്ട, സാംബിയ, ശ്രീലങ്ക, നേപ്പാൾ, കെനിയ ഉൾപ്പെടെ 70 രാജ്യങ്ങളിൽ നിന്ന് 400 പേരാണ് 5 പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോളിൽ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിലെത്തി. എതിരില്ലാത്ത 1 ഇന്ത്യയുടെ ജയം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. June 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5 താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 27 മൊബൈൽ യൂണിറ്റുകളാണ് തുള്ളിമരുന്ന് നൽകുക. വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും പുകയില ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന് കോഴിക്കോട്ട് ജില്ലാതല ഏകോപന യോഗം ചേർന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കോട്ട്പ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരത്തും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗം വിലയിരുത്തി. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 2 ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുണങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ പാണ്ഡിക്കലം എന്ന കഥയുടെ ആദ്യ ഭാഗം കേൾക്കാം. വിവാഹ സമ്മാനങ്ങളിൽ അവൾ ഉപയോഗിക്കാനെടുത്ത ഒരേ ഒരു സാധനം ഒരു തെർമൽ കുക്കറായിരുന്നു. രണ്ടുപേർക്കും ജോലിക്ക് പോകേണ്ടതുകൊണ്ട് എല്ലാം നേരത്തെ തയ്യാറാക്കേണ്ടതുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരും മുമ്പ് തന്നെ അവളെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് അരി തിളപ്പിച്ച് കുക്കറിൽ വെക്കണം, കറിക്കുള്ള പച്ചക്കറികൾ ഒരുക്കി ഫ്രിഡ്ജിൽ വെക്കണം, അഥവാ ഉണരാൻ വൈകിയാലും പെട്ടെന്ന് ജോലികൾ തീരണം. ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. മൂത്ത മകനും കുടുംബവും വിദേശത്താണ്. ഇളയ മകന് വിദേശത്ത് ജോലി കിട്ടിയിട്ടും അമ്മ വിടാതിരുന്നതാണ്. ഇളയ മകൻ കൂടെ വേണമത്രേ. ഈ ആലോചന വന്നപ്പോൾ ആദ്യം അവൾ എതിർത്തതാണ്. പട്ടണ ശീലങ്ങളും നാട്ടിൻപുറ ശീലങ്ങളും തമ്മിൽ അടിവെക്കും, അവൾ പറഞ്ഞു. ഒക്കെ നിന്റെ തോന്നല, നോക്ക് എല്ലാം കൊണ്ടും നല്ല ബന്ധമാണ്, അമ്മ മാത്രമല്ലേ ഉള്ളൂ. പോരെടുക്കാൻ നാത്തൂനില്ല, ഏഷണി കൂട്ടാൻ ഏട്ടത്തിയില്ല, അവരങ്ങ് വിദേശത്തല്ലേ, വല്ലപ്പോഴും വന്നാലായി. അവനെ കണ്ടാലറിയാം ഒരു പാവത്താനാണെന്ന്. പിന്നെ നമ്മളെപ്പോലെ 5 സെന്റും അത് നിറയെ ഒരു വീടുമല്ല അവർക്ക്, വലിയ പുരീടമാ, പഴയ തറവാടാ. ഒന്നുമില്ലേലും വിഷമില്ലാത്ത അരിയും പച്ചക്കറിയും മാത്രം ഓർത്താൽ മതി. പിന്നെ മത്സ്യം വളർത്തലുമുണ്ട്, കോഴി വളർത്തലുമുണ്ട്, പശുക്കളുണ്ട്, പാലും തൈരും മോരുമൊക്കെ ശുദ്ധമായത്. നിന്റെ പിറക്കാൻ പോകുന്ന മക്കളുടെ ഭാഗ്യമാ മോളെ. അമ്മ ഇങ്ങനെ ഓരോന്നായി പറഞ്ഞപ്പോൾ അവൾക്കും തോന്നി വലിയ കുഴപ്പമില്ലെന്ന്. നിശ്ചയം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞായിരുന്നു വിവാഹം. ആ 4 മാസം കൊണ്ട് അവർ തമ്മിൽ പറയാത്തതായി ഒന്നുമില്ല. ഇനി ആ ദിവസം വന്നാൽ മാത്രം മതി. അങ്ങനെ കൗണ്ട് ഡൗൺ 0 എത്തി. പുതിയൊരു വീട്ടിലേക്ക് വരുന്നു എന്ന പരിഭ്രമമൊന്നും അവൾക്കുണ്ടായില്ല. ആ വീടിന്റെ മുക്കും മൂലയും വരെ അയാളുടെ വാക്കുകളിലൂടെ അവൾക്ക് സുപരിചിതമായിരുന്നു. അധികം ലീവൊന്നും രണ്ടുപേരും എടുത്തില്ല. ഒരുമിച്ച് ജോലിക്ക് പോവുകയും വരികയും ചെയ്യാം. അവളുടെ സ്കൂളും അയാളുടെ ഓഫീസും അടുത്തടുത്താണ്. വിവാഹശേഷമുള്ള കുറച്ച് ദിവസങ്ങളിൽ യാത്ര തന്നെയായിരുന്നു. ഓഫീസിൽ പോകേണ്ടതിന്റെ തലേദിവസം രാത്രി കിടപ്പുമുറിയിലെത്തിയ അവൾ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് അഹങ്കരിച്ചു ഞാൻ. എന്നിട്ട് 4 മാസം ഉണ്ടായിരുന്നിട്ടും വീട്ടിലെ പട്ടിയെക്കുറിച്ചും പൂച്ചയെക്കുറിച്ചും എലി പാറ്റ പഴുതാര എന്നു വേണ്ട കട്ടുറുമ്പ് കടിച്ച കാര്യം വരെ പറഞ്ഞില്ലേ നിങ്ങൾ? എന്നിട്ട് ആ ഒരൊറ്റ കാര്യം എന്തിനു മറച്ചു വെച്ചു? ഏത് കാര്യമാണെന്ന് അറിയില്ല അല്ലേ? പറയാതെ എങ്ങനെ അറിയും? പാണ്ഡിക്കലത്തിന്റെ കാര്യം? പാണ്ഡിക്കലമോ? ഓ, ഇനിയിപ്പോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലായിരിക്കും. എന്താന്ന് വെച്ചാ തെളിച്ചു പറ. നാളെ നമുക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ? ഞാൻ ചോറ് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ വെക്കാമെന്ന് കരുതി. എന്നിട്ടെന്താ അമ്മ സമ്മതിച്ചില്ല? അതെന്താ? കുന്തം പാണ്ഡിക്കലത്തിലെ ചോറ് വെക്കാവൂന്ന്, അതും വിറകടുപ്പിൽ. രാവിലെ ആദ്യം അരി അടുപ്പത്തിട്ട് കഴിഞ്ഞേ മറ്റെന്തും ചെയ്യാവൂന്ന്, അതും കുളിച്ചിട്ട്. സ്കൂളിൽ പോകുന്ന കാലം തൊട്ടേ ഞാൻ രാവിലെ മേല് കഴുകാറേ ഉള്ളൂ, തല കുളിക്കാറില്ല. അത് സാരമില്ല, ശീലമായിക്കോളൂ. അങ്ങനെ എന്റെ ശീലം മാറ്റാൻ നോക്കണ്ട. പിന്നെ ഇപ്പൊ ആരാ പാണ്ഡിക്കലത്തിലൊക്കെ ചോറ് വെക്കുന്നേ? എല്ലാ പാണ്ഡിക്കലങ്ങളെയും പരിചയപ്പെടുത്തി തന്നു അമ്മ. ആ പത്തായപ്പുരയിൽ പല വലിപ്പത്തിലുള്ള എത്ര പാണ്ഡിക്കലങ്ങള്! ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. എല്ലാത്തിനും ഓരോ കഥയുണ്ടത്രേ. അമ്മയെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അച്ഛൻ ആദ്യമായി വാങ്ങിക്കൊടുത്തത് പാണ്ഡിക്കലയെ എന്ന് വിളിച്ചു കൂകി വന്ന ഒരു പാണ്ഡിക്കാരനോട് ലക്ഷണമൊത്ത ഒരു പാണ്ഡിക്കലാത്രേ. ഇതൊന്നും എനിക്കറിയില്ല. ഇതുമാത്രമൊന്നുമല്ല, തലവേദന എടുക്കുന്നുവെന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാ. തൽക്കാലം വന്ന് കിടക്ക്, നേരെ ഒരുപാടായി. പാണ്ഡിക്കലത്തിന്റെ കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. ഇതിനൊരു തീരുമാനം പറ, എന്നിട്ട് കിടക്കാം. ഏതിന്? പാണ്ഡിക്കലത്തിന്. അച്ഛനെ പോലെ ഞാനും വാങ്ങിച്ചു തരട്ടെ? എന്ത്, ഒരു പാണ്ഡിക്കലം? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് ഈ നാട്ടമ്പുറ കല്യാണം വേണ്ടെന്ന്. താനൊന്നുമില്ലെങ്കിലും ഒരു ടീച്ചറല്ലേടോ, പാണ്ഡിക്കലത്തിൽ ചോറ് വെക്കുന്നതിന്റെ പേരിൽ ഇത്ര പരാതിയും പരിഭവം എന്തിന്? നിങ്ങൾക്കത് പറയാം, കഷ്ടപ്പെടുന്ന ഞാനല്ലേ. ആരാണോ ഈ പാണ്ഡിക്കലം കണ്ടുപിടിച്ചത്? എടോ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെയും ആ നന്മയുണ്ടെടോ. അമ്മ എന്നും അതിരാവിലെ എണീക്കും, ചോറൊക്കെ വിറകടുപ്പിൽ അമ്മ വെച്ചോളും, താൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പക്ഷെ ഒരു നാൾ അമ്മയ്ക്ക് വയ്യാതായാൽ അമ്മ ചെയ്യുന്ന ജോലിയൊക്കെ താൻ ചെയ്യണം, പാണ്ഡിക്കലത്തിൽ ചോറ് വെക്കുന്നത് ഉൾപ്പെടെ. അതുകൊണ്ട് അമ്മയുടെ ആരോഗ്യത്തിനായി നന്നായി പ്രാർത്ഥിച്ചിട്ട് വന്ന് കിടന്നോളൂ. ഈശ്വര, ദാമ്പത്യത്തിൽ പാണ്ഡിക്കലത്തിൽ ഇത്രയും സ്ഥാനമുണ്ടെന്ന് ആരറിഞ്ഞു? ഇനിയിപ്പോ മറ്റേ കാര്യം പറഞ്ഞില്ലെങ്കിൽ അതും കുഴപ്പമായാലോ, പറഞ്ഞേക്കാം. അതെ, പറയാത്തതായി ഇനിയുമുണ്ട് കാര്യങ്ങൾ. ഓഹോ, ഇനിയുമുണ്ടോ? കേൾക്കട്ടെ. പിന്നെ തന്നെ തന്റെ വീട്ടിൽ നിന്നോ കൂട്ടുകാരോ എല്ലാം വിളിച്ചാലോ, താൻ അങ്ങോട്ട് വിളിച്ചാലോ അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് കരുതി ചാണകത്തിന്റെയും കോഴിക്കാഷ്ടത്തിന്റെയും പാണ്ടിക്കലത്തിന്റെയും ഒക്കെ കാര്യം ഇംഗ്ലീഷിൽ വെച്ച് കാച്ചിയേക്കരുത്. അതെന്താ, അമ്മയ്ക്ക് തന്നേക്കാൾ പഠിപ്പുണ്ട്. ഏ, ഇത്രയും ഞെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ അച്ഛനോ? അച്ഛന് 7-ാം ക്ലാസ്. ഏ, അതെങ്ങനെ? അതോ, പ്രീ ഡിഗ്രി കഴിഞ്ഞ് തുടർന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിപ്പ് നിർത്തിയതാണ് അമ്മ. അച്ഛൻ്റെ ആലോചന വീട്ടുകാർക്ക് അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. ഇത്രയും വലിയ തറവാട്ടിലേക്ക് മകളെ അയക്കുന്നതിൽ സന്തോഷമായിരുന്നു അവർക്ക്. അമ്മയ്ക്കോ മറ്റെന്ത് നിവൃത്തി? കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആഗ്രഹം പറഞ്ഞു, സംഗീതം പഠിക്കണം. അച്ഛൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല. പക്ഷേ അച്ഛനും അച്ഛമ്മയും സന്തോഷിക്കുകയാണ് ചെയ്തത്. അതെന്താ, അച്ഛനെ വിക്കുണ്ടായിരുന്നു. അത് കാരണം കല്യാണം നടക്കാതിരിക്കുകയായിരുന്നു. അച്ഛൻ പഠിത്തം നിർത്താൻ കാരണവും വിക്ക് എന്ന വില്ലനാണ്. വിക്കുള്ള മകന്റെ ഭാര്യ സംഗീതജ്ഞയാകുന്നതിൽ അമ്മ അഭിമാനിച്ചു. അവർ അമ്മയെ പഠിപ്പിച്ചു. മ്യൂസിക് എംഎയാണ് അമ്മ. കച്ചേരിയൊക്കെ നടത്തുമായിരുന്നു. സംഗീത ക്ലാസ് നടത്തിയിരുന്നു. അച്ഛൻ്റെ മരണശേഷം പാട്ട് ഉപേക്ഷിച്ചു അമ്മ. ഉപേക്ഷിച്ചു എന്ന് പറയാനും പറ്റില്ല. അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് അച്ഛൻ ഇഷ്ടപ്പെട്ട കീർത്തനം പാടി കേൾപ്പിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഒളിച്ചു നിന്ന് കേൾക്കും. താനെന്താ കണ്ണു നിറച്ചിരിക്കുന്നേ? ഞാൻ തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് പാണ്ടിക്കലത്തിൽ ചോറ് വെച്ചോളാം. ഇത്രയും കാലം അമ്മ ചെയ്തത് ഇനി ഞാൻ ചെയ്തോളാം. എൻ്റെ കൂടെ ഒന്ന് വരുമോ? എനിക്ക് അമ്മയോട് സോറി പറയണം. എന്തിന്? അതെ, ഞാനെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഇംഗ്ലീഷിൽ സോറി ഒന്നും പറയണ്ട അമ്മയോട്. നിന്റെ ഇംഗ്ലീഷ് അത്ര പോരാന്ന് മലയാളത്തിൽ ചിരിച്ചോണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞായിരുന്നു അമ്മ. പാണ്ടിക്കലത്തിന് നീ എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞത്? ചാണകത്തിൻ്റെ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് അറിയാം. അത് പിന്നെ തലയിലുള്ളതാണല്ലോ. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. തീർച്ചയായും. പിന്നെ ആ പാണ്ടിക്കലത്തിന് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ആരോടും പറയല്ലേ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

0: ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.
1: ചക്രവാളം തൊട്ടു ചക്രവാളം വരെ സ്വർഗം തൊടുത്ത മലർക്കണമാതിരി പിന്നിൽ അപാരതയിങ്കൽ തുഴഞ്ഞുപോം പെണ്ണിനെ പേർ പെറ്റ സർഗസുകാരിയെ കണ്ടു നിന്നു താഴെ ഉമ്മർ വലത്തുകാൽ ഞുണ്ടി വലിച്ചു വച്ചെത്തി.

ജനിച്ചുപോയി. പണ്ട് തൻ ചാരത്ത് ഒരു ഉമ്മാവിനിയായി അവൾ നിന്ന നാളുകൾ ഉമ്മ ഓർമ്മിച്ചുപോയി. പണ്ട് തൻ ചാരത്ത് ഒരു ഉമ്മാവിനിയായി അവൾ നിന്ന നാളുകൾ ട്രപ്പീസിൽ ആ കൊച്ചു പെണ്ണിനോടൊത്തവൻ അത്ഭുത രംഗങ്ങൾ സൃഷ്ടിച്ച നാളുകൾ ദാഹം വിതുമ്പും കരത്തിലെ താമരത്താലത്തിൽ നെറ്റി കത്തിച്ച നാളുകൾ അന്നെന്തൊരാർത്തിയാണ് ആ പെൺകിടാവിനെ അന്തരീക്ഷത്തിലെറിഞ്ഞു പിടിക്കുവാൻ ഹൃദയ തമ്പുരാൻ വാഴുന്ന നാട്ടിലെ സ്വപ്നമായി ായി വന്നവളാണവൾ. റബ്ബായ തമ്പുരാൻ വാഴുന്ന നാട്ടിലെ സ്വപ്നമായി ഉറിയായി വന്നവളാണവൾ. പണ്ടു പറന്നു പറന്നു തൻ മൂത്ത കൈത്തണ്ടിൽ തളർന്നു മയങ്ങിയ മല്ലിക. പണ്ടു പറന്നു പറന്നു തൻ മൂത്ത കൈത്തണ്ടിൽ തളർന്നു മയങ്ങിയ മല്ലിക ഇന്നൊരന്തോണിതൻ കൈവലയങ്ങളിൽ മന്ദഹസിക്കുന്നു മായാമരാളികൾ. ഇന്നാളൊരിക്കൽ ആ പഞ്ചവർണ്ണ കിളി പെണ്ണിനെ ചെന്നു പിടിക്കാൻ കുതിക്കവേ ഇന്നാളൊരിക്കൽ ആ പഞ്ചവർണ്ണ കിളി പെണ്ണിനെ ചെന്നു പിടിക്കാൻ കുതിക്കവേ ബാലൻസ് തെറ്റി തെറിച്ചു വീണപ്പോൾ ഓരോലത്തുരുമ്പിലും കൈകളെത്താതെയായി. സർക്കസ് സുപന്തലിൽ അത്ഭുതം കാണിച്ച ശക്തി തകർ

0: തന്നന്തരംഗ തടാകത്തിൽ നിന്നവൾ കൺവല വീശി പിടിച്ച പൊന്മീനുമായി ഇന്നിതാ മറ്റൊന്നിനായി വലച്ചുരുൾ തുന്നിയെറിഞ്ഞു നിഴൽ വീശി ചുറ്റിലും.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10-ാമത് ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
1: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലെങ്കാമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1-ാമത് ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാ പ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച്, വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
1: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്നു തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
1: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ ഗ്രെക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റച്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിന്റെ നാല് ചുമരുകൾക്കപ്പുറം അയൽപ്പക്കത്തേക്ക് തുറക്കുന്ന ഒരു ജനലിനെ കുറിച്ചാണ്, ഒരു അയൽപ്പക്ക ലൈബ്രറിയെ കുറിച്ച്. ഒരു വീട് എന്നത് വെറും ഇഷ്ടികകളും മരവും കൊണ്ടുള്ള ഒരു കെട്ടിടമല്ല, അത് സ്നേഹവും വിജ്ഞാനവും പങ്കുവയ്ക്കുന്ന ഒരിടം കൂടിയാണ്. നമ്മുടെ വീട് എങ്ങനെ അയൽപ്പക്കക്കാർക്ക് വേണ്ടി ഒരു ലൈബ്രറിയായി പ്രവർത്തിക്കാം എന്നാലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാം വീടുകളിൽ മിക്കവാറും കുറച്ചെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടാകും. വായിച്ചു തീർത്ത നോവലുകൾ, കുട്ടികളുടെ കഥാപുസ്തകങ്ങൾ, പഴയ മാസികകൾ, ഇവയെല്ലാം ഷെൽഫുകളിൽ പൊടി പിടിച്ചു കിടക്കുന്നുണ്ടാകും. ഈ പുസ്തകങ്ങൾക്ക് ഒരു രണ്ടാം ജീവിതം നൽകിക്കൊണ്ട് നമ്മുടെ അയൽപ്പക്കക്കാർക്ക് വായനയുടെ ലോകം തുറന്നുകൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് വെറുമൊരു പുസ്തക കൈമാറ്റം മാത്രമല്ല, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഈ ആശയത്തിലുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ അയൽക്കൂട്ടം കൂടുന്നത് പോലെ, അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരു ലൈബ്രറിയും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. മനഃശാസ്ത്രപരമായ വലിയൊരു പ്രാധാന്യം ഇക്കാര്യത്തിലുണ്ട്. ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒരു അയൽപ്പക്ക ലൈബ്രറിക്ക് ആളുകളുടെ മാനസികാവസ്ഥയിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. പുസ്തകങ്ങൾ കൈമാറുന്നതിലൂടെ അയൽപ്പക്കക്കാർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഹായ്, ഒരു പുസ്തകമുണ്ടോ എന്ന് ചോദിച്ച് ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ചിരിയും ഒരു ചായയും കാത്തിരിക്കുന്നുണ്ടാകാം. ഇത് അയൽപ്പക്കത്തുള്ള ആളുകളെ പരസ്പരം അടുപ്പിക്കുകയും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ അവസരം നൽകുകയും ചെയ്യും. വായിച്ച ഒരു പുസ്തകം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് പറയുന്നതിലൂടെ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളുമായി പങ്കിടുന്നു. ഇത് നമ്മുടെ ഉള്ളിലുള്ള നല്ല ചിന്തകളെയും വൈകാരികമായ ബന്ധങ്ങളെയും ഉണർത്താൻ സഹായിക്കും. അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ വായിക്കുന്നു എന്നത് കുട്ടികളെയും വായനയിലേക്ക് നയിച്ചേക്കാം. വീടിനടുത്തുള്ള ഒരു ലൈബ്രറി എന്നത് കുട്ടികളെ പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കും. ഒരുപാട് ദൂരം യാത്ര ചെയ്യാതെ തന്നെ അവർക്ക് പുസ്തകങ്ങൾ ലഭ്യമാകും. ഇത് കുട്ടികളുടെ മനസ്സിൽ വായന ഒരു വിരസമായ കാര്യമല്ല, മറിച്ച് രസകരമായൊരു അനുഭവമാണെന്ന് തോന്നിപ്പിക്കും. ഒരു അയൽപ്പക്ക ലൈബ്രറിക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പലപ്പോഴും പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരത്തിലുള്ളവർക്ക് സൗജന്യമായി പുസ്തകങ്ങൾ ലഭ്യമാക്കാൻ ഒരു അയൽപ്പക്ക ലൈബ്രറിക്ക് സാധിക്കും. ഇത് സാമ്പത്തികപരമായ വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും വിജ്ഞാനം നേടാൻ അവസരം നൽകുന്നു. പുസ്തകങ്ങൾ കൈമാറുന്നതിലൂടെ പലപ്പോഴും പുസ്തകങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പുസ്തകത്തിലെ നായകൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കഥയുടെ അവസാനം ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആളുകളുടെ ചിന്താശേഷി വളർത്താനും പരസ്പരം ആശയങ്ങൾ കൈമാറാനും സഹായിക്കും. ഒരു അയൽപ്പക്ക ലൈബ്രറിക്ക് ചുറ്റും മറ്റു പല സാമൂഹിക പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു പുസ്തക ചർച്ചാ ക്ലബ്ബ്, കുട്ടികൾക്കായുള്ള കഥ പറച്ചിൽ, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മ, ഇതെല്ലാം നമ്മൾ

ഒരു അയൽപക്ക ലൈബ്രറി തുടങ്ങാൻ വലിയ പണമോ സ്ഥലമോ ആവശ്യമില്ല. കുറച്ചു പുസ്തകങ്ങളും ഒരു മനസ്സും മതി. ആദ്യം നിങ്ങളുടെ വീട്ടിലെ വായിച്ച പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് വൃത്തിയായി അടുക്കി വയ്ക്കുക. ഉദാഹരണത്തിന് സ്വീകരണ മുറിയിലെ ഒരു ഷെൽഫിലോ അല്ലെങ്കിൽ വീടിന്റെ ഉമ്മറത്തോ ആകാം. നിങ്ങളുടെ അയൽപക്കത്തുള്ളവരുമായി ഈ ആശയം പങ്കുവയ്ക്കുക. അവരോട് അവരുടെ വീട്ടിലുള്ള വായിച്ച പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെടാം. പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നവർ അത് തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുക. വേണമെങ്കിൽ ഒരു ചെറിയ നോട്ട് പുസ്തകത്തിൽ ആരെല്ലാമാണ് പുസ്തകങ്ങൾ കൊണ്ടുപോയത് എന്ന് രേഖപ്പെടുത്തി വയ്ക്കാം. നിങ്ങളുടെ കുട്ടികളെ ഈ സംരംഭത്തിൽ പങ്കാളികളാക്കുക. അവർക്കിഷ്ടമുള്ള കഥാപുസ്തകങ്ങൾ ശേഖരിക്കാനും കൈമാറാനും അവരെ പ്രോത്സാഹിപ്പിക്കുക. അയൽപക്ക ലൈബ്രറി എന്നത് ഒരു പുതിയ ആശയമാണ്, കരുണാസായി റേഡിയോ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. അയൽപക്ക ലൈബ്രറി എന്നത് കേൾക്കുമ്പോൾ പുതിയൊരു ആശയമായി തോന്നാം, പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഒന്നിച്ച് ഒരു ലൈബ്രറി ഉണ്ടാക്കുക എന്നത് കേവലം പുസ്തകങ്ങൾ ഒരുമിച്ച് വയ്ക്കുന്നതല്ല, മറിച്ച്

ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഓരോരുത്തർക്കും പുസ്തകങ്ങൾ അവിടെ വയ്ക്കാം. ഒരുമിച്ചിരുന്ന് വായിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും അതൊരു വേദിയായി മാറും. പലപ്പോഴും ആളുകൾ വെറുതെ ഇരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നത്, മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ തലയിടാൻ തോന്നുന്നത്. എന്നാൽ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ ആളുകൾക്ക് സമയം ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അവർക്ക് പുതിയ അറിവുകൾ നേടാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും കഴിയും. ഇത് അവരുടെ ചിന്തകളെ കൂടുതൽ സാംസ്കാരികമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടോടെ കാണാൻ പഠിക്കുന്നു. ഇത് അപവാദങ്ങൾ പറച്ചിലിനുള്ള താൽപര്യം കുറയ്ക്കുന്നു. അയൽപ്പക്ക ലൈബ്രറികൾ തുടങ്ങുമ്പോൾ അത് കേവലം ഒരു വായനശാലയായി ഒതുങ്ങില്ല. അവിടെ സംവാദങ്ങൾ നടക്കും, കഥ പറയുന്നതിനുള്ള വേദികൾ ഉണ്ടാകും, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കും. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സമൂഹം കൂടുതൽ സാംസ്കാരികമായി വളരും. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് വളരുന്ന ഒരു തലമുറയ്ക്ക് തീർച്ചയായും സമൂഹത്തെക്കുറിച്ച് മികച്ച ധാരണയുണ്ടാകും. അവർ മറ്റുള്ളവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്നു. ഓർക്കുക, ഒരു പുസ്തകത്തിന് ഒരു വ്യക്തിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ലൈബ്രറിക്ക് ഒരയൽക്കൂട്ടത്തെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾ സിന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ലീലാമ്മ നിങ്ങളോട് എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, സിന്ധുവിന്റെ വീട്ടിലെ ലൈബ്രറിയിൽ പോകുകയാണ് എന്ന്. നോക്കൂ, നിങ്ങൾക്ക് അഭിമാനം, സിന്ധുവിന് അതിലേറെ അഭിമാനം. ഇങ്ങനെയൊക്കെ മാറാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നുകൂടി മനസ്സിലാക്കണം.

പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടെന്നത് നമുക്ക് മാത്രമുള്ള ഒരിടമല്ല, അതൊരു സമൂഹത്തിന്റെ ഭാഗമാണ്. ഒരു പുസ്തകത്തിലൂടെ നമ്മൾ ഒരാളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ ഒരു ലൈബ്രറിയിലൂടെ നമുക്ക് അയൽപ്പക്കാരുടെ മനസ്സിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കും. അതൊരു ആരോഗ്യകരമായ കടന്നു ചെല്ലലാണ് എന്ന് മറന്നു പോകരുത്. കുറച്ച് പണം കടം വാങ്ങിയും കടം കൊടുത്തും ചിട്ടി നടത്തിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അയൽപ്പക്ക ബന്ധങ്ങൾ പുസ്തക വിനിമയത്തിലൂടെ കൂടുതൽ ദൃഢമാകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എത്രയും പെട്ടെന്ന് വീട്ടിലുള്ള പുസ്തകങ്ങൾ പൊടിതട്ടിയെടുക്കൂ. സുഹൃത്തുക്കളോടൊക്കെ പറയും, പുസ്തകങ്ങൾ കിട്ടും, നോക്കിയിരിക്കെ 100 പുസ്തകങ്ങൾ കിട്ടും. അതങ്ങനെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു അയൽപ്പക്ക ലൈബ്രറി തുടങ്ങാൻ കുറച്ച് പുസ്തകങ്ങളും മനസ്സും മതിയാകും. മനസ്സുള്ളവർ തുടങ്ങും. കരുണാസായി റേഡിയോയും തരും കുറച്ച് പുസ്തകങ്ങൾ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ എന്നും കേൾക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. കുട്ടികളുടെ യൂണിഫോം എവിടെയാണ്? ഇന്ന് കറിക്ക് എന്തു വേണം? കറണ്ട് ബില്ല് അടച്ചോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അത് കേവലം ഒരു സംശയമാകാം. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടി വരുന്ന, വീടിന്റെ ഓരോ സ്പന്ദനവും ഓർത്തു വെക്കേണ്ടി വരുന്ന ആ വ്യക്തിയുടെ മനസ്സിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല ദാമ്പത്യങ്ങളിലും പങ്കാളികൾ പറയാറുള്ള ഒരു പരാതിയുണ്ട്. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുകയാണ്, എന്നിട്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല, വല്ലാതെ സ്ട്രെസ് അനുഭവപ്പെടുന്നു എന്ന്. സത്യത്തിൽ ഇവിടെ പ്രശ്നം ജോലി കൂടുതലല്ല, മറിച്ച് ആ ജോലികളെല്ലാം ഒരാൾ മാത്രം ഓർത്തു വെക്കേണ്ടി വരുന്നതാണ്. ഇതിനെയാണ് ശാസ്ത്രം മെന്റൽ ലോഡ് എന്ന് വിളിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ പങ്കാളി സഹായിക്കുന്നുണ്ടാകാം, പക്ഷേ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കേണ്ടി വരുന്നത് ഒരാൾ മാത്രമാകുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പുകയുന്ന ഒരു യന്ത്രം പോലെയാകും. ഈ മാനസിക ഭാരം പങ്കിടാത്തതാണ് പലപ്പോഴും ദാമ്പത്യത്തിലെ തർക്കങ്ങൾക്കും മടുപ്പിനും പ്രധാന കാരണമാകുന്നത്. ഒരു കുടുംബം എന്നത് ഒരു ടീമാണ്. അവിടെ ഒരാൾ മാത്രം പ്ലാൻ ചെയ്യുകയും മറ്റേയാൾ ഒരു സഹായിയെപ്പോലെ മാത്രം നിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ അസമത്വം ഉടലെടുക്കുന്നു. താൻ ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നും തന്റെ അധ്വാനത്തിന് വിലയില്ലെന്നും ഒരാൾക്ക് തോന്നിത്തുടങ്ങുന്നിടത്ത് സ്നേഹത്തിന് പകരം നീരസം വളരുന്നു. ഗവേഷണങ്ങൾ പറയുന്നത് ഒരു പങ്കാളി വിശ്രമിക്കുമ്പോൾ മറ്റേയാൾ വീടിന്റെ കാര്യങ്ങൾ ഓർത്തോർത്ത് ടെൻഷൻ അടിക്കുന്നത് ദാമ്പത്യത്തിലെ വിശ്വാസത്തെയും സന്തോഷത്തെയും സാവധാനമില്ലാതാക്കും എന്നാണ്. പറഞ്ഞാൽ ഞാൻ ചെയ്തേനെ എന്ന മറുപടി പലപ്പോഴും ഒരു പരിഹാരമല്ല. പറയാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അവിടെ യഥാർത്ഥ പങ്കാളിത്തമുണ്ടാകുന്നത്. ജോലികൾ പങ്കിടുമ്പോൾ അത് കേവലം ശാരീരികമായ ഒന്നല്ല, മറിച്ച് നിന്റെ ഭാരം എന്റേതുകൂടിയാണ് എന്ന സ്നേഹപ്രകടനമാണ്. അടുക്കളയിലെ ജോലി മുതൽ കുട്ടികളുടെ പഠനം വരെയും വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ മുതൽ അതിഥികളെ സ്വീകരിക്കുന്നതുവരെയും രണ്ടുപേരും ഒരേപോലെ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വീട് ഒരു സ്വർഗമായി മാറുന്നു. അപ്പോൾ നമുക്കെങ്ങനെ ഈ സാഹചര്യം മാറ്റിയെടുക്കാം? അതിന് വലിയ വിപ്ലവങ്ങളൊന്നും ആവശ്യമില്ല, ലളിതമായ ചില തീരുമാനങ്ങൾ മതിയാകും. ആഴ്ചയിലൊരിക്കലെങ്കിലും സമാധാനമായി ഇരുന്ന് പരസ്പരം സംസാരിക്കുക. ആരൊക്കെ എന്തൊക്കെ ഭാരങ്ങളാണ് ചുമക്കുന്നതെന്ന് പരസ്പരം ചോദിച്ചറിയുക. ഒരാൾക്ക് ഭാരം കൂടുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുക. ഞാൻ എന്ത് സഹായിക്കണമെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് സിങ്കിലിരിക്കുന്ന പാത്രങ്ങൾ കഴുകാനുണ്ടെന്ന് കണ്ട് അത് സ്വയം ചെയ്യുക എന്നതാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ ബാഗ് ഒരുക്കി വയ്ക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ പങ്കാളിയുടെ മനസ്സിൽ വലിയ ആശ്വാസം നൽകും. പങ്കാളി ചെയ്യുന്ന കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. ഇതൊക്കെ നിന്റെ കടമയല്ലേ എന്ന ചിന്ത ഒഴിവാക്കി ഒരു നന്ദിയെങ്കിലും പറയാൻ ശീലിക്കുക. ചില ദിവസങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ പരസ്പരം വച്ചുമാറാം. അടുക്കളയിലെ കാര്യങ്ങൾ ഒരാൾ നോക്കുമ്പോൾ മറ്റേയാൾ പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഇത് പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മുടെ ലക്ഷ്യം ഒരു പെർഫെക്റ്റ് വീടല്ല, മറിച്ച് സമാധാനമുള്ള ഒരു വീടാണ്. അവിടെ ജോലികൾ പാതിയാകുമ്പോൾ സ്നേഹം ഇരട്ടിയാകുന്നു. പരസ്പരം കാണുന്ന, പരസ്പരം വിലമതിക്കുന്ന രണ്ടു വ്യക്തികൾ ചേരുമ്പോഴാണ് ദാമ്പത്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ജീവിക്കാനുള്ള തത്രപ്പാടിനിടയിൽ ജീവിതം പങ്കിടാൻ മറന്നുപോകരുത്. കൂടെയുള്ള ആൾക്ക് ഒരു ചെറിയ താങ്ങായി മാറാൻ ഇന്ന് തന്നെ നമുക്ക് ശ്രമിക്കാം. കാരണം പങ്കിടുമ്പോൾ ഭാരങ്ങൾ പകുതിയാകുന്നു, സന്തോഷങ്ങൾ ഇരട്ടിയാകുന്നു.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ONV ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, മാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: അങ്ങനെ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടൊന്നുമില്ല, ഒരു വാസന അല്ലാണ്ടെന്താ. പിന്നെ മനസ്സിനിഷ്ടമുള്ളവരാകുമ്പോ ഇതൊക്കെ അറിയാണ്ട് പുറത്തേക്ക് വരണമെന്നേ ഉള്ളൂ. അവിടെ വെച്ച് പറയാൻ പറ്റില്ല, വീണ അർഹലായി.
2: ആദ്യം കണ്ടപ്പോ ഒരു മോശം മാഷാണെന്ന് കരുതിയ
1: ഞാനോ, ഇപ്പോഴോ? അല്ല, ഓരോരുത്തർക്ക് പരിചയപ്പെടാനും മനസ്സിലാക്കാനും അടുക്കാനും ഓരോ സന്ദർഭങ്ങളുണ്ടല്ലോ, അത് വിധിയ, ആർക്കും അത് തടയാൻ പറ്റില്ല. ഈ താളപ്പൊരുത്താണ് ഈ പ്രശ്നം, മനസ്സിന്റെ ഒരു താളപ്പൊരുത്തം.
3: പക്ഷേ
1: ആ
3: ഒരു കത്തുണ്ട്,
1: തരൂ. ടീച്ചറൊക്കെ ട്രാൻസ്ഫറാണ് കായംകുളത്തേക്ക്. ഇവിടുത്തെ ആരുടെ തേസ്യമ്മ ടീച്ചർ കായംകുളത്തുണ്ട്, അവർക്ക് ഇങ്ങോട്ടും ടീച്ചർക്ക് കായംകുളത്തേക്ക് വേണം ട്രാൻസ്ഫർ. വിഷമിക്കാനൊന്നുമില്ല, തേസ്യമ്മ ടീച്ചർക്ക് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാമെങ്കിൽ നമുക്കിതുണ്ടായിക്കൂടാ. ഇവിടുത്തെ അയ്യോ ശേഷാദ്രി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, അയാൾ എന്തായാലും കല്യാണത്തിന് വരും. അന്ന് ഇത് കണക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും ടീച്ചറ് കല്യാണത്തിന് വരാതിരിക്കരുത്. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്.
4: എന്താണോ പറയേ.
3: എന്റെ സ്കൂളിലെ ഒരു മ്യൂസിക് ടീച്ചർക്ക് ഒരു ട്രാൻസ്ഫർ വന്നിരിക്കുന്നു, അങ്ങനെ എപ്പടി ആയാലും അത് ക്യാൻസൽ പെട്ടു.
4: ആരാ മറ്റേ പാർട്ടി?
3: വൺ ത്രേസ്യമ്മ ഫ്രം കായംകുളം.
4: അത് ശരി, അവർക്ക് ഇവിടെ വരാൻ വേണ്ടി ഈ മ്യൂസിക് ടീച്ചറെ അങ്ങോട്ട് തട്ടിയ. ആരാ ഈ മ്യൂസിക് ടീച്ചർ?
3: വൺ നിർമ്മല. നിർമ്മല
4: നിർമ്മലാവാ, ട്രാൻസ്ഫർ നാറെഡി പണിക്കലാം. ആനാ അന്ത നിർമ്മലാവുക്കും ഉനക്കും എന്നെ സംബന്ധം?
5: അതാണേ അമ്മനാണോ നിർമ്മലാവാ? ഇല്ല നിർമ്മല അമ്മാളാ.
3: നിർമ്മല
4: അപ്പോ റെവല്യൂഷണറി മാര്യേജ് ആയി.
3: ടീച്ചർ ഞാൻ പറഞ്ഞില്ലേ എയ്യോ ശേഷാദ്രി.
4: നമസ്കാരം
3: നിർമ്മല ടീച്ചർ.
4: എടാ നാണു, നിന്റെ സ്കൂളിൽ വേറെ ആർക്കെങ്കിലും സ്ഥലം മാറ്റം വന്നാൽ നീ എന്നെ ഒന്ന് കാണുമോ?
5: പിന്നെ നാണു മാഷയും നിർമ്മല ടീച്ചറെയും ഈയിടെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച പാല് കുടിക്കുന്ന പോലെയാ. നല്ല പാർട്ടീസാ, പരസ്പരം കാണുമ്പം നോക്കാങ്ങി തുടക്കും. ഉള്ളു പിടയ്ക്കുന്ന ശബ്ദം നമ്മുടെ സ്റ്റാഫ് റൂം ഇരുന്നാ കേൾക്കാം. ആനക്കം കേട്ടാ അപ്പൊ ഓടുകയും ചെയ്യും. എവിടെ നിങ്ങളുടെ ഹെഡ്മാസ്റ്റർ? എന്താ നിങ്ങളുടെ പേര്? നാണുവയ്യരല്ലേ. എവിടാ? നാണുമാഷ ഊണ് കഴിക്കുക. ഒട്ടരുടെ ഒരു ഊണ്. എവിടെ? അങ്ങ് അറ്റത്തുള്ള മുറിയിലാണ്. മാഷേ ആരെയല്ലേ ഇവിടെ?
3: എന്താ
5: വലിയ ഡിസിപ്ലിനും കൊടുക്കാത്തവർക്കും ഉള്ള ആളാണെന്നാ കേൾവി. വേണ്ടപ്പെട്ടവർക്ക് ട്രാൻസ്ഫർ വരുമ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെടുക്കാൻ മാത്രം ഒരു ഡിസിപ്ലിനും ഇല്ല, പ്രിൻസിപ്പളും ഇല്ല.
3: അതെ, നിങ്ങൾ കുറച്ച് പതുക്കെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം.
5: നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയല്ല, എനിക്ക് പറയാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്.
3: നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ അകത്ത് നിന്നിട്ട് കാര്യം ഉണ്ടാവും. പറ
5: അതിന് ഈ ത്രേസ്യമ്മ ടീച്ചറെ കിട്ടത്തില്ല. അകത്ത് വന്നിരിക്കാനും വെള്ളം പിത്തൊന്ന് ഊട്ടാനും കൊഞ്ചു കുഴയാനും. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ കാക്ക പിടിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചത്.
3: നിങ്ങൾ അനാവശ്യം പറയരുത്.
5: പറയുന്നേലേ ഉള്ളൂ, ഇതെന്നും കൊണ്ട് പറഞ്ഞു പോകുന്നത്. നാലഞ്ച് കൊല്ലമായി ഓരോരുത്തമാരുടെ മുറ്റൻ ഞാൻ നിരങ്ങുന്നു, ഒന്നിങ്ങോട്ട് മാറ്റം കിട്ടെ. എന്റെ നാല് പിള്ളേരും അധികാരം ഇവിടെ ആറ്റു നോറ്റ അവസാനം ഓർഡർ കിട്ടിയപ്പോ ഓരോരുത്തന്മാരെ എഴുന്നള്ളിക്കോളും ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ.

പങ്കാളിയുടെ സംസാരത്തിലെ ചെറിയൊരു മാറ്റമോ പെരുമാറ്റത്തിലെ നേരിയ വ്യത്യാസമോ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നവരെ പലപ്പോഴും ഡ്രാമ കാണിക്കുന്നവർ എന്ന് മറ്റുള്ളവർ മുദ്രകുത്താറുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആ ബന്ധത്തോടുള്ള അവരുടെ ആത്മാർത്ഥതയുടെയും ജാഗ്രതയുടെയും പ്രതിഫലനമാണ്. മനഃശാസ്ത്രജ്ഞനായ ജോൺ ബോൾബി മുന്നോട്ട് വച്ച അറ്റാച്ച്മെന്റ് തിയറി പ്രകാരം ഒരു ബന്ധത്തിൽ നാം എത്രത്തോളം സുരക്ഷിതരാണെന്ന് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ സ്വാഭാവിക രീതിയാണ്. സെൻസിറ്റീവായ വ്യക്തികൾ പങ്കാളിയുടെ ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത് ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ്. ഇത് ബന്ധത്തെ തകർക്കാനല്ല, മറിച്ച് സംരക്ഷിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥരാകുന്നവർ യഥാർത്ഥത്തിൽ പങ്കാളിയുമായി വൈകാരികമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നവരാണ്. പങ്കാളിക്ക് തന്നോടുള്ള സ്നേഹത്തിലോ താൽപര്യത്തിലോ കുറവ് വരുന്നുണ്ടോ എന്ന് അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗുണം ദീർഘകാലാടിസ്ഥാനത്തിൽ പങ്കാളികൾക്ക് പരസ്പരം കൂടുതൽ അംഗീകരിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാക്കാൻ സഹായിക്കും. മനഃശാസ്ത്രജ്ഞനായ എലൈൻ ആരോണിന്റെ പഠനപ്രകാരം ജനസംഖ്യയുടെ 15-20% ആളുകൾ ഹൈലി സെൻസിറ്റീവ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരുടെ നാഡീവ്യൂഹം വിവരങ്ങളെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. അതിനാൽ ശബ്ദത്തിലോ ഭാവത്തിലോ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവർക്ക് വലിയ കാര്യമായി അനുഭവപ്പെടും. ഇതൊരു മാനസിക രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനമാണ്. സെൻസിറ്റിവിറ്റി ഒരു കരുത്താണെങ്കിലും അത് പങ്കാളിയോട് പ്രകടിപ്പിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആശങ്കകൾ ദേഷ്യത്തോടെയല്ലാതെ എനിക്കിങ്ങനെ തോന്നുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുക. പങ്കാളിയുടെ ഭാഗത്തുനിന്നും കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. പലപ്പോഴും ഒരു ചെറിയ വിശദീകരണം കൊണ്ട് തന്നെ സെൻസിറ്റീവായ വ്യക്തിയുടെ ഉത്കണ്ഠ മാറ്റാൻ സാധിക്കും. ഞാൻ അമിതമായി ചിന്തിക്കുന്നു എന്ന കുറ്റബോധം ഒഴിവാക്കുക. നിങ്ങളുടെ കരുതൽ ആ ബന്ധത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് തിരിച്ചറിയുക. ബന്ധങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ആഴത്തിലുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ഈ സെൻസിറ്റിവിറ്റിയെ പരസ്പര വിശ്വാസം വളർത്താനുള്ള ഒരു പാലമായി ഉപയോഗിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാഗ്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. തിനയും ചാമയും എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരുന്നത് ചിലപ്പോൾ ചില പാട്ടുകളാണ്. തിന തിന്നാൻ കിളിയിറങ്ങി എന്നും ചാമയും എള്ളും കൊടുത്ത് കുട്ടിത്താറാവിന്ന് കടിഞ്ഞൂൽ മുട്ടയിട്ടത് പൊന്മുട്ട എന്നുമുള്ള പാട്ടുകളാണ്. അതായത് ചാമയും തിനയും എള്ളുമൊക്കെ ലവ് ബേഡ്സിനോ താറാവിനും കോഴിക്കുമൊക്കെ കൊടുക്കാനുള്ളതാണെന്ന്, പിന്നെ കൂവരക മാത്രമാണ് കുറുക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്ന് കരുതി വച്ചിരിക്കുന്നതെന്ന്. റാഗിയും കുറച്ചൊക്കെ പരിചിതമായിരുന്നു. അങ്ങനെ ഗുണമേന്മ എന്തെന്നറിയാതെ നമ്മൾ പടിക്ക് പുറത്ത് നിർത്തിയിരുന്ന കുഞ്ഞൻ ധാന്യങ്ങളെ ഇന്ന് ലോകം മുഴുവൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എലൂസിൻ കോറക്കാന എന്ന ശാസ്ത്രീയ നാമമുള്ള റാഗി കാൽസ്യത്തിന്റെ ഉറവിടമാണ്. പാവപ്പെട്ടവരുടെ പാലെന്ന് റാഗിയെ വിശേഷിപ്പിക്കുന്നു. ജീവകം ഡി നന്നായി റാഗിയിൽ അടങ്ങിയിരിക്കുന്നു. വിളർച്ച തടയാൻ റാഗി ഏറെ ഫലപ്രദമാണ്. പ്രമേഹമുള്ളവർ കോതമ്പിനേക്കാൾ ആശ്രയിക്കേണ്ടത് റാഗിയെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം എന്ന ഈ പരിപാടിയിൽ ഇന്ന് കോഴിക്കോട് കടൽ തീരവും ആകാശവാണിയുടെ അലകളും എന്ന ഈ പരിപാടി കേൾക്കാം. യാത്രകൾ ചിലപ്പോൾ തീരങ്ങളിലേക്കാവാം. നമ്മുടെ ചിന്തകളുടെ അലകളൊടുങ്ങുന്ന ആകാശവും കടലും ഒന്നാകുന്ന മാന്ത്രിക ഇടങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ യാത്ര. മൊഞ്ചും മധുരവും ചരിത്രവും കവിതയും സംഗീതവും ഇഴചേർന്ന കോഴിക്കോട് നഗരത്തിലേക്കാണ്. കോഴിക്കോടിന്റെ ഹൃദയതൊടുപ്പ് കേൾക്കാൻ നമ്മൾ പോകുന്നത് അവിടുത്തെ കടൽ തീരത്തേക്ക്, അഥവാ കോഴിക്കോട് ബീച്ചിലേക്ക്. വെറുമൊരു മണൽപ്പരപ്പല്ല ഈ തീരം, അത് കാൽപന്തിന്റെ ആവേശമാണ്, സാമൂതിരിയുടെ പൈതൃകമാണ്, ഒപ്പം കേരളത്തിന്റെ സാംസ്കാരിക ദീപശിഖയേന്തിയ ആകാശവാണിയുടെ നാദ പൈതൃകം കൂടിയാണ്. കോഴിക്കോട് ബീച്ചിന്റെ മണലിൽ ചവിട്ടിയാൽ കാലിൽ തടയുന്നത് വെറും മണൽത്തരികളല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാടിനടുത്താണ് ഈ തീരമെങ്കിലും കോഴിക്കോട് തുറമുഖം എന്നും ലോകത്തിന് വാതിൽ തുറന്നിട്ട ഒരിടമായിരുന്നു. അറേബ്യൻ കച്ചവടക്കാരും യൂറോപ്യൻ ശക്തികളും ഇവിടെയെത്തി ഈ മണ്ണിൽ സമ്പത്തിന്റെയും സംസ്കാരത്തിന്റെയും കൈമാറ്റം നടന്നു. പഴയ കടൽപ്പാലം ഇന്നും തലയുയർത്തി നിൽക്കുന്നു. കടലിന്റെ ആഴങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഇരുമ്പ് പാലം വെറുമൊരു നിർമ്മിതിയല്ല, കോഴിക്കോടിന്റെ ഒരു വ്യാപാര പ്രതാപത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ആ പാലത്തിൽ കയറുനിന്ന് നോക്കിയാൽ കാണാം തിരമാലകൾ ചരിത്രത്തിന്റെ ഏടുകൾ മായ്ച്ചെഴുതുന്നത്. അസ്തമയമാണ് ഈ ബീച്ചിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. സൂര്യൻ കടലിൽ മുങ്ങിത്താഴുമ്പോൾ ആകാശം ചുവന്നതും ഓറഞ്ചും സ്വർണവർണവും കലർന്നൊരു ക്യാൻവാസായി മാറുന്നു. എസ് കെ പൊറ്റക്കാട്ടിന്റെ വാക്കുകളിലെ കോഴിക്കോട് ബീച്ച് അക്ഷരങ്ങളിൽ എഴുതിയ ഒരു സന്ധ്യ പോലെ നമ്മുടെ മനസ്സിൽ തെളിയുന്നു. ഇവിടെ ഓരോ കാഴ്ചയും ഓരോ കവിതയാണ്, ഓരോ തിരമാലയും ഒരു താളമാണ്. കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് നിലകൊള്ളുന്ന മറ്റൊരു ചരിത്രമാണ് ആകാശവാണിയുടെ കോഴിക്കോട് നിലയം. ഈ തീരത്തെ സംസ്കാരത്തിന് ശബ്ദം നൽകിയത് ഈ റേഡിയോ നിലയമാണ്. ബീച്ചിന്റെ ഒരു ഭാഗം ആകാശവാണിക്ക് സ്വന്തമാണ് എന്ന് തന്നെ പറയാം. മലയാള ഭാഷയുടെയും കേരളീയ കലകളുടെയും കാവൽക്കാരനായിട്ടാണ് കോഴിക്കോട് ആകാശവാണി നിലയം പ്രവർത്തിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദവും കെ രാഘവൻ മാസ്റ്ററുടെ സംഗീതവും എത്രയോ എഴുത്തുകാരുടെയും കവികളുടെയും പ്രഭാഷണങ്ങളും ആദ്യം ഈ ബീച്ച് കാറ്റിലലിഞ്ഞ് പിന്നീട് ലോകമെങ്ങും പരന്നു. രാവിലെ ഉണരുമ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന പരിപാടി, വാർത്തകൾ, നാടകങ്ങൾ, ലളിതഗാനങ്ങൾ, അതൊക്കെ ഒരു കാലത്ത് മലയാളിക്ക് വെറും കേൾവിയായിരുന്നില്ല, ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഈ ബീച്ചിലിരുന്ന് നിങ്ങൾ ചെവിയോർത്താൽ ഇന്നും ആകാശവാണിയിലൂടെ ഒഴുകിയെത്തിയ പഴയ ഗാനങ്ങളുടെയും ഓർമ്മകളുടെയും അലകൾ കേൾക്കാൻ കഴിഞ്ഞേക്കും. മാതൃഭാഷയെ ലാളിച്ചും കലയെ പരിപോഷിപ്പിച്ചും ഈ തീരത്ത് നിന്നാണ് ആകാശവാണി കേരളത്തിന്റെ സാംസ്കാരിക സായാഹ്നങ്ങൾക്ക് വെളിച്ചം നൽകിയത്. കോഴിക്കോട് ബീച്ച് വെറും കാഴ്ചകൾക്കപ്പുറം ഈ നഗരത്തിന്റെ സാംസ്കാരിക സായാഹ്നങ്ങളുടെ കേന്ദ്രമാണ്. വൈകുന്നേരമായാൽ ഈ തീരമുണരും. കുട്ടികളുടെ കളിയാരവം, കച്ചവടക്കാരുടെ സംസാരം, സൗഹൃദ സംഭാഷണങ്ങൾ, അതിലുപരി വിവിധ കലാപരിപാടികൾക്ക് ഈ ബീച്ച് വേദിയാകും. കലയും സാഹിത്യവും എന്നും കോഴിക്കോടിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഏജൻസികളും സാംസ്കാരിക സംഘടനകളും ചേർന്ന് ഇവിടെ ഓപ്പൺ എയർ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ശാസ്ത്രീയ സംഗീത കച്ചേരികൾ, കഥാപ്രസംഗങ്ങൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, പുസ്തക പ്രകാശന ചടങ്ങുകൾ, ഈ ബീച്ചിന്റെ നടപ്പാതകൾ പലപ്പോഴും ഒരു കവിതാവേദിയായി മാറും. ചിലപ്പോൾ ഒരു കവി തന്റെ പുതിയ വരികൾ ഇവിടെ വച്ച് ചൊല്ലുന്നുണ്ടാവും, അല്ലെങ്കിൽ യുവതലമുറയിലെ കലാകാരന്മാർ തങ്ങളുടെ സൃഷ്ടികൾ അവതരിപ്പിക്കുന്നുണ്ടാവും. കടലിനെ സാക്ഷിയാക്കി, അസ്തമയത്തെ പശ്ചാത്തലമാക്കി കലയും സംസ്കാരവും ഇവിടെ സംഗമിക്കുന്നു. ഇവിടുത്തെ ശില്പങ്ങൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്മാരകങ്ങൾ ഈ മണ്ണിന്റെ ധീരമായ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. വൈകുന്നേരം ബീച്ചിലെത്തുമ്പോൾ ഈ ശില്പങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം നിൽക്കുന്നത് പോലും നമ്മുടെ സാംസ്കാരിക ബോധത്തിന് ശക്തി നൽകുന്ന ഒരനുഭവമാണ്. കോഴിക്കോട് ബീച്ച് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, അതൊരു നഗരത്തിന്റെ നോവും കിനാവും പ്രതീക്ഷകളുമാണ്. ചരിത്രത്തിന്റെ പാലത്തിൽ നിന്ന് ആകാശവാണിയുടെ ശബ്ദവീചികൾ കേട്ട് സാംസ്കാരിക സായാഹ്നങ്ങളുടെ വെളിച്ചത്തിൽ നടന്ന് ഒരു നാടിന്റെ സൗഹൃദവും മധുരവും നാം ഇവിടെ അനുഭവിക്കുന്നു. ഈ യാത്ര എനിക്കിഷ്ടമായത് ഇവിടെ എത്തിയപ്പോൾ ഞാൻ കേട്ടത് കടലിന്റെ ഇരമ്പം മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ കൂടിയാണ്.

رحمانيا. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: രംഗനാഥൻ പിക്ചേഴ്സിന്റെ ബാനറിൽ രാമകൃഷ്ണൻ നിർമ്മിച്ച, ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കൺമണികൾ. കെ സ്വർണത്തിന്റെ കഥ, തോപ്പിൽ ഭാസയുടെ സംഭാഷണം, ഡബ്ല്യു ആർ സുബ്ബറാവു ആയിരുന്നു ഛായാഗ്രഹണം. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നു. യേശുദാസ്, ജി ദേവരാജൻ, എ എം രാജ, എസ് ജാനകി, പത്മ എന്നിവരായിരുന്നു ഗാനങ്ങൾ ആലപിച്ചത്. 1966 സെപ്റ്റംബർ 6 ചിത്രം പ്രദർശനത്തിനെത്തിയത്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭാസി, മിസ്റ്റർ നാരായണൻ, ശാരദ, കവ്യൂർ പൊന്നമ്മ, മീന, അമല, ബേബി അജിത എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 6 കൺമണികൾ എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കൺമണികൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: കരയുന്നവരെ ആശ്വസിപ്പിക്കണോ അതോ കരയാൻ അനുവദിക്കണോ? വിഖ്യാത ബയോകെമിസ്റ്റ് വില്യം എച്ച് ഫ്രേ രണ്ടാമൻ നടത്തിയ പഠനങ്ങൾ കണ്ണുനീരിന്റെ രസതന്ത്രത്തെക്കുറിച്ച് വിപ്ലവകരമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയത്. വികാരങ്ങൾ മൂലമുണ്ടാകുന്ന കണ്ണുനീർ കേവലം ഉപ്പുവെള്ളമല്ല, മറിച്ച് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള ഒരു ഉപാധിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നമ്മുടെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ എപ്പോഴെങ്കിലും വെറും ഉപ്പുവെള്ളമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. നാം കരയുമ്പോൾ പുറത്തു വരുന്ന കണ്ണുനീർ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനുമുള്ള പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു ഔഷധമാണ്. ബയോകെമിസ്റ്റ് വില്യം എച്ച് ഫ്രേയുടെ പഠനങ്ങൾ പ്രകാരം കണ്ണിൽ പൊടി പോകുമ്പോൾ വരുന്ന കണ്ണുനീരും സങ്കടം വരുമ്പോൾ വരുന്ന കണ്ണുനീരും രാസപരമായി വ്യത്യസ്തമാണ്. പൊടിയെ പുറന്തള്ളാൻ വരുന്ന കണ്ണുനീരിൽ 98% വെള്ളമാണെങ്കിൽ വികാരങ്ങൾ മൂലമുണ്ടാകുന്ന കണ്ണുനീർ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളെ പുറന്തള്ളാനുള്ള ഒരു വിസർജന പ്രക്രിയയാണ്. നാം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോൾ ശരീരത്തിൽ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, പ്രൊലാക്ടിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി അടിഞ്ഞുകൂടുന്നു. ഈ ഹോർമോണുകൾ ശരീരത്തിൽ തന്നെ നിൽക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ നാം മനസ്സു തുറന്ന് കരയുമ്പോൾ ഈ രാസവസ്തുക്കൾ കണ്ണുനീരിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. ഇതൊരു തരം വിഷമുക്തമാക്കൽ പ്രക്രിയയാണ്. കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആശ്വാസത്തിന് പിന്നിലെ പ്രധാന കാരണവും ഈ ഹോർമോണുകളുടെ പുറന്തള്ളലാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൂസിൻ എൻകഫാലിൻ എന്ന പ്രകൃതിദത്തമായ എൻഡോഫിൻ ഒരു മികച്ച വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു. ഇത് ശരീരത്തിലെ വേദന കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. കൂടാതെ ദീർഘനേരം കരയുന്നത് തലച്ചോറിൽ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ തുടങ്ങിയ ഫീൽ ഗുഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ ശാരീരികവും മാനസികവുമായ വേദനകളെ ലഘൂകരിക്കുകയും നമുക്ക് സുരക്ഷിത ബോധവും സമാധാനവും നൽകുകയും ചെയ്യുന്നു. കരച്ചിൽ എന്നത് സത്യത്തിൽ ശരീരത്തിന്റെ ഒരു ഫിസിയോളജിക്കൽ റീസെറ്റാണ്. കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹത്തിലെ പാരാസിമ്പതറ്റിക് വിഭാഗം സജീവമാകുന്നു. ഇത് സമ്മർദ്ദം മൂലം വർദ്ധിച്ച ഹൃദയമിടിപ്പിനെയും ശ്വസനഗതിയെയും സാവധാനത്തിലാക്കുന്നു. അമേരിക്കൻ അക്കാദമി ഓഫ് ഒഫ്താൽമോളജിയുടെ നിരീക്ഷണമനുസരിച്ച് ഈ പ്രക്രിയ ശരീരത്തെ വീണ്ടും സന്തുലിതമായൊരവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കരച്ചിൽ എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ആരോഗ്യത്തിലേക്കുള്ള ഒരു പാലമാണ്. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കരയാതിരിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും. കരച്ചിൽ അടക്കി പിടിക്കുന്നത് സ്ട്രെസ് ഹോർമോണുകൾ ഉള്ളിൽ തന്നെ തുടരാൻ കാരണമാവുകയും അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും ഹൃദ്രോഗങ്ങളിലേക്കും നയിച്ചേക്കാം. മനസ്സ് തുറന്ന് കരയുന്നത് നമ്മുടെ വൈകാരികമായ പിരിമുറക്കം കുറയ്ക്കുക മാത്രമല്ല, കാഴ്ചയെ തെളിച്ചമുള്ളതാക്കാനും കണ്ണുകളെ ഈർപ്പമുള്ളതാക്കാനും സഹായിക്കും. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഈ സുരക്ഷാ കവചത്തെ സ്നേഹത്തോടെ വേണം നാം കാണാൻ. ഓരോ കണ്ണുനീർത്തുള്ളിയും നിങ്ങളുടെ ഉള്ളിലെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാനുള്ള ശ്രമമാണ്. സങ്കടം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കരഞ്ഞു തീർത്ത ഓരോ രാത്രിക്ക് ശേഷവും പുതിയൊരു പ്രഭാതം കൂടുതൽ തെളിച്ചമുള്ളതാകുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രം നൽകുന്ന ഈ അറിവുകൾ നമ്മുടെ വികാരങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. സമാധാനം എന്നത് കണ്ണുനീരില്ലാത്ത ജീവിതമല്ല, മറിച്ച് കണ്ണുനീരിലൂടെ സമാധാനം കണ്ടെത്താനുള്ള കഴിവാണെന്നാണ്. വികാരങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. ഈ ജൈവ വിസ്മയത്തെ സ്നേഹത്തോടും കരുതലോടെയും നമുക്ക് നോക്കിക്കാണാം. അറിവിലൂടെയും തിരിച്ചറിവിലൂടെയും കൂടുതൽ സന്തുലിതമായൊരു ജീവിതം നമുക്ക് പടുത്തുയർത്താം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിനകാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാതിലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ആദ്യം ആ രാത്രി എന്ന ചിത്രത്തിലെ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ. ഗാനം ആലപിച്ചത് എസ് ജാനകി. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു പൂവച്ചലിൽ നിന്നും ഷാജിദ, ഷംജിത, ഷിംജിത എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്നു തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൊഞ്ചറ നിന്നും അജു, രവി, മനു, ബിജു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ. ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും എസ് ജാനകിയും.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നീർത്തു ചെയ്യിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ചില്ല് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം MB ശ്രീനിവാസൻ. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ഉദിപ്പേട്ടിയിൽ നിന്നും KJ ജെയിംസ്, മല്ലിക ജെയിംസ് എന്നിവർ.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പുതിയംഗം മുരളി, സംഗീതം ബി ദക്ഷിണാമൂർത്തി. കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ വീട്ടുമൊഴിയിൽ നിന്നും ആനന്ദ്.

0: അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി എസ് ജാനകിയും പി ജയചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഇണ, രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ഓമല്ലൂരിൽ നിന്നും അച്യുതൻ.

0: എന്തുകൊണ്ടാണ് മനുഷ്യൻ വലിയ സംഭവമായിരിക്കുന്നത്? മനുഷ്യന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മനുഷ്യന് സ്വപ്നങ്ങളുണ്ട്, സാഹസമുണ്ട്, വന്യമായ ഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജന്മവും ഓരോ സംഭവമായി മാറേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
3: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് മധു ആലപ്പുഴ രചന നിർവഹിച്ച ഗാനം, സംഗീതം ജോൺസൺ. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് എസ് ജാനകി. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കിളിമാനൂരിൽ നിന്നും കരുണാകരൻ, മിനി, ജോസഫ് എന്നിവർ.

0: നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ രാഘവൻ ഈണമിട്ട ഗാനം. രചന പി ഭാസ്കരൻ, ചിത്രം പൊന്നും പൂവും. പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവണാകുഴിയിൽ നിന്നും ആതിര, ആരതി, സുഭദ്ര എന്നിവർ.

0: നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന സത്യനന്ദിക്കാട്, സംഗീതം എ ടി ഉമ്മർ. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചാങ്ങയിൽ നിന്നും പ്രസന്നൻ, സിന്ധു എന്നിവർ.

0: മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു.
1: കേൾക്കാം ഇഷ്ടഗാനത്തിൽ ഇനി ജി ദേവരാജൻ ഈണമിട്ട ഗാനം. രചന മലയാറ്റൂർ രാമകൃഷ്ണൻ, ആലാപനം കെ ജെ യേശുദാസ്. ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. കാട്ടാക്കട നിന്നും ഷിബുകുമാർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: പണ്ടാണ് സാന്ധ്യമേഘങ്ങൾ പടിഞ്ഞാറൻ കാറ്റിലേറി പറന്നു പോകുന്ന കാഴ്ചകൾ നോക്കി നിൽക്കുന്നു. മേഘങ്ങൾക്ക് രൂപങ്ങളുണ്ടെന്ന് തോന്നുന്നത് അപ്പോഴാണ്. മാധവിയമ്മ പറയും, ദേ നോക്ക്, അതാണ് അത്രി, അതിനപ്പുറം അങ്കിരസ്, പിന്നെ പുലഹൻ. നിനക്കറിയോ, അവരിൽ നിന്ന് കുറച്ചു മാറി കിഴക്കോട്ട് നോക്കി നിൽക്കുന്നതാണ് വസിഷ്ഠൻ. ചില സന്ധ്യകളിൽ അങ്ങനെ ഏഴ് ഋഷികളെയും മേഘരൂപങ്ങളിൽ കാണാമത്രേ. അതിന് ഭാഗ്യം വേണമെന്ന് അമ്മമ്മ പറയും. ആളുകളെപ്പോലെ തോന്നിപ്പിക്കുന്ന രൂപങ്ങളിൽ മേഘങ്ങളെ കാണാമെന്നല്ലാതെ വ്യക്തമായി ഒരു ഋഷിയെയും മാനത്തി ഇതുവരെ കണ്ടിട്ടില്ല തന്നെ. എന്നാലും മേഘങ്ങൾ രൂപമാർന്ന് ആകാശം നിറയുന്ന കാഴ്ച, ചിലപ്പോൾ സിംഹം പിന്നെ മാനായും മയിലായും മാറുന്ന കാഴ്ച, അതിൻ്റെ സമ്മോഹനത. മേഘത്തിൻ്റെ ചിറകിലേറി പറക്കാൻ തോന്നും ഇഷ്ടം. അത്രമേലിഷ്ടം ആ മേഘസഞ്ചയങ്ങൾ.

കാളിദാസമേഘമേ നിൽക്കുമോ, ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ, കൗമാരത്തിൻ്റെ കാൽപ്പനികതയിൽ കുറിച്ച വരികളാണ്. ഏതു മേഘം ആകാശത്തിൻ്റെ അപാരതയിലൂടെ അലഞ്ഞു നടന്നാലും അത് കാളിദാസമേഘമാണെന്ന തോന്നൽ, ദൂരെയെങ്ങോ ഇരിക്കുന്ന കാമുകിക്ക് ഒരു പ്രണയലേഖനം കൊണ്ടുകൊടുക്കണമെന്ന അപേക്ഷ. കാളിദാസമേഘമേ ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ, എത്ര പ്രണയ സന്ദേശങ്ങളുമായി എത്രയോ മേഘങ്ങൾ മാനം കടന്നു പോകുന്നു. എല്ലാം കാളിദാസമേഘങ്ങളാണെന്ന് കരുതാൻ തന്നെയാണ് ഇന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

ഭൂമിയുടെ പച്ചപ്പരവതാനിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മേലേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഘപ്പരപ്പുകളല്ല ആകാശത്തിൻ്റെ വിശാലതയിലൂടെ വിമാനമേറിപ്പോകുമ്പോൾ കാണാനാവുന്നത്. വളരെ വലിയ വെളുത്ത പുക പല രൂപമാർന്നു നിൽക്കുന്ന കാഴ്ച. വിമാനത്തിലേറി പറന്നു പോകുന്നത് ഇഷ്ടം തന്നെ. എന്നാലും അതിലിരുന്ന് താഴേക്ക് നോക്കി വെളുവെളുത്ത മേഘപടലങ്ങളെ കാണുന്നതിനേക്കാൾ കമനീയത ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മേലേക്ക് നോക്കി മേഘപടലങ്ങളെ കാണുന്നത് തന്നെയാണ്. ആ കാഴ്ച ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: തെളിഞ്ഞ മാനമാണ് ഈറപ്രിയം. എന്നാൽ അതങ്ങനെ കാലങ്ങളോളം തെളിഞ്ഞു തന്നെ നിന്നാൽ ശരിയാവില്ല തന്നെ. വല്ലപ്പോഴും ഒന്ന് കറുക്കണം, കാർമേഘമാകണം, തണുത്ത് അലിഞ്ഞ് ആലിപ്പഴങ്ങളായി മഴയോടൊപ്പം ഭൂമിയെ നനയ്ക്കണം. കറുത്തോട്ടെ, തണുത്തോട്ടെ, ആലിപ്പഴമായും മഴയായും മാനം ചോർന്നു വീണോട്ടെ, പക്ഷേ ഇടി വേണ്ട, മിന്നലും വേണ്ട. എന്നും ഭയമാണവയെ, ഇടിയും മിന്നലുമില്ലാതെ ആകാശം ചോർന്ന് മഴയായി പൊഴിയുന്ന കാഴ്ച. മേഘങ്ങൾ അലിഞ്ഞു ചേരുകയാണ് മണ്ണിൽ, പുൽമേടുകളിൽ, പുഴകളിൽ മഴയായി മേഘങ്ങൾ അലിഞ്ഞു ചേരുകയാണ് ഇഷ്ടം. മേഘങ്ങൾ മഴയായി അലിയുന്ന സുഖദമായ സംഗീതം ഇഷ്ടം. അത്രമേലിഷ്ടം.

അംഗരാജ്യത്തിൽ ഒരു വ്യാഴവട്ടക്കാലം മഴ പെയ്തില്ലത്രേ. സസ്യലതാദികൾ കരിഞ്ഞുണങ്ങി. പക്ഷിമൃഗാദികൾ ദാഹനീരിനായി അലഞ്ഞു. തെരുവോരങ്ങളിൽ പോലും മനുഷ്യർ വെള്ളം കിട്ടാതെ വീണു മരിച്ചു. കാതങ്ങൾ താണ്ടി കാളവണ്ടികളിൽ കൊണ്ടുവന്ന വെള്ളം കൊട്ടാരത്തിന് പോലും തികയാത്ത അവസ്ഥ വന്നു. അംഗരാജ്യത്തിൻ്റെ ആകാശവീഥികളിൽ വന്ധ്യമേഘങ്ങൾ മാത്രം കൂടുകെട്ടി. ഒരു കാർമേഘത്തുണ്ടിന് കുതിച്ച കാലം. ആകാശത്തിൻ്റെ അനന്തതയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇറ്റുവീഴുമെന്ന് സ്വപ്നം കണ്ട കാലം. കിനാവുകളിൽ കാർമേഘങ്ങൾ ചാരുതയാർന്നു. വറുതിയുടെ വേനലുകളെ മറച്ചുകൊണ്ട് ഒരു നാൾ സ്നേഹത്തിൻ്റെ ഒരിറ്റുകണം അംഗരാജ്യത്തിൻ്റെ നെറുകയിൽ വീണു. മഴയുടെ കിളിയെ വിലാസം, അംഗരാജ്യത്തെ അനുഗ്രഹിച്ച വാരിതങ്ങൾ, മേഘങ്ങളുടെ ആ പഴമ്പുരാണം ഇഷ്ടം.

വെള്ളം ദാനം ചെയ്യുന്നവയാണ് മേഘങ്ങൾ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ പര്യായങ്ങളോട് ദം ചേർത്താൽ മേഘത്തിന് പര്യായമായി എന്ന് പാഠം. വെള്ളത്തിൻ്റെ പര്യായങ്ങൾ മറന്നുപോയോ എന്ന് സംശയമുണ്ട്. ചിലതൊക്കെ ഓർമ്മയിലുണ്ട്. വാരി, ജലം, നീര്, സലിലം, അതൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. ദം ചേർത്താൽ വാരിദം, ജലദം, നീരദം എന്നൊക്കെയായി. എല്ലാം മേഘത്തിൻ്റെ പര്യായങ്ങൾ. എത്ര നല്ല വാക്കുകൾ! എല്ലാം ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഒരു മേഘത്തുണ്ടിനെ കൊതുമ്പ് വെള്ളം പോലെ രൂപപ്പെടുത്തി അതിലേറി ആകാശം കാണാൻ കൊതി. അതിന് വിമാനത്തിൽ പോയാൽ പോരെയെന്ന് ചോദ്യം വരുന്നു. ആകാശം കാണാൻ വിമാനത്തിൽ പോകുന്നത് എങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ തന്നെ അതെന്തൊരു കാഴ്ചയാണ്! ഒട്ടും സുഖമില്ലാത്ത കാഴ്ച. മറ്റതങ്ങനെയല്ല, കിളികളോടൊപ്പം പറന്ന് മേഘങ്ങൾക്കിടയിൽ ചിലച്ച് ഒളിച്ച് അങ്ങനെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് വിഭാവന ചെയ്തു നോക്കൂ. ആരാണ് ആ യാത്ര കൊതിച്ചു പോകാത്തത്? ഒരു മേഘത്തുണ്ടിലേറി മഞ്ഞുപോലെ ചുറ്റിത്തിരിഞ്ഞ് ദൈവങ്ങളോടെല്ലാം ലാൽസലാം പറഞ്ഞുകൊണ്ടുള്ള യാത്ര ഇഷ്ടം. അത്രമേലിഷ്ടം.

ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് മേഘങ്ങൾ തന്നെയായിരിക്കില്ലേ? എവിടേക്കെന്നില്ലാതെ എങ്ങോട്ടെന്നില്ലാതെയുള്ള യാത്രകൾ, തുടക്കമില്ലാതെ ഒടുക്കമില്ലാതെ. യാത്രകളെപ്പോഴും അങ്ങനെയാണ്, എവിടെ നിന്നെന്നറിയാതെ എങ്ങോട്ടെന്നറിയാതെയുള്ള യാത്രകൾ. ജീവിതവും അങ്ങനെ തന്നെയാണ് പലപ്പോഴും, മേഘങ്ങൾ പോലെ. കവിതയാണ് ഓർമ്മ വരുന്നത്, മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ആ ഓർമ്മകൾ ഇഷ്ടം അത്രമേൽ.

ഇടിമുഴങ്ങുന്നത് ഇവിടെ നിന്നാണ്, ആകാശത്തിൻ്റെ അപാരതകളിൽ നിന്ന്. മേഘഗർജനങ്ങൾ എങ്ങനെയായാലും അത് പേടി തന്നെ. കുഞ്ഞുകാലം മുതലേ ഇന്നും മുതിർന്നിട്ടും ആ പേടിക്ക് മാറ്റമില്ല തന്നെ. ഇടിമുഴങ്ങിയാൽ ഓടിയൊളിക്കാനുള്ള തോന്നൽ. കുട്ടിക്കാലത്തൊക്കെ അമ്മയുടെ മടിത്തട്ടിലേക്കാണ്. ഇടിമുഴങ്ങുമ്പോൾ ഞെട്ടാതിരിക്കുന്നവരുണ്ടോ? ഉണ്ടാവില്ല. ചില നെപ്പോളിയന്മാരുണ്ടാവുമായിരിക്കും ഞെട്ടാതിരിക്കുന്നവർ. ഓരോ ഇടിമുഴക്കത്തിലും അറിയാതെ അറിയാതെ ഒരു ഞെട്ടൽ. ഓരോ ഞെട്ടലും കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു മടക്കയാത്ര. ആ യാത്രകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മേഘങ്ങൾ പോത്തു തുടങ്ങുമ്പോൾ മയിലുകൾ പീലി വിടർത്താറുണ്ടെന്നും പീലി വിടർത്തി നൃത്തം ചെയ്യാറുണ്ടെന്നും പറയാറുണ്ട്. മേഘങ്ങളും മയിലുകളും തമ്മിൽ എന്താണ് ബന്ധം? പൂർവജന്മ കാമുക ബന്ധത്തിൻ്റെ കമനീയതയായിരിക്കുമോ അത്? ആയിരിക്കും. അത്രമേൽ സാമ്യം പീലിക്കണ്ണുകൾക്കും മേഘസഞ്ചയങ്ങൾക്കും തമ്മിലുണ്ടല്ലോ. ആ ചാരുതകൾ ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

മേഘമൽഹാർ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ രാഗമാണ്. മേഘമൽഹാറിൽ പാടിയാൽ മേഘങ്ങൾ അവിടുത്തെ ആകാശങ്ങളെ അലങ്കരിക്കുമത്രേ, അവിടെ മഴ പെയ്യുമത്രേ. ഒരു സീസണൽ രാഗമാണ് മേഘമൽഹാർ. മഴയിലേക്കുള്ള ക്ഷണമാണ് മേഘമൽഹാർ രാഗം. ഇളയരാജയും രവീന്ദ്രനും ഗംഗയമരനും എം എസ് വിശ്വനാഥനും എം എം കീരവാണിയും എ ആർ റഹ്മാനും എല്ലാം ഇഷ്ടപ്പെട്ട രാഗം മേഘമൽഹാർ രാഗം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിന്റെ നാല് ചുമരുകൾക്കപ്പുറം അയൽപ്പക്കത്തേക്ക് തുറക്കുന്ന ഒരു ജനലിനെ കുറിച്ചാണ്, ഒരു അയൽപ്പക്ക ലൈബ്രറിയെക്കുറിച്ച്. ഒരു വീട് എന്നത് വെറും ഇഷ്ടികകളും മരവും കൊണ്ടുള്ള ഒരു കെട്ടിടമല്ല, അത് സ്നേഹവും വിജ്ഞാനവും പങ്കുവയ്ക്കുന്ന ഒരിടം കൂടിയാണ്. നമ്മുടെ വീട് എങ്ങനെ അയൽപ്പക്കക്കാർക്ക് വേണ്ടി ഒരു ലൈബ്രറിയായി പ്രവർത്തിക്കാം എന്നാലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാം വീടുകളിൽ മിക്കവാറും കുറച്ചെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടാകും. വായിച്ചു തീർത്ത നോവലുകൾ, കുട്ടികളുടെ കഥാപുസ്തകങ്ങൾ, പഴയ മാസികകൾ, ഇവയെല്ലാം ഷെൽഫുകളിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാകും. ഈ പുസ്തകങ്ങൾക്ക് ഒരു രണ്ടാം ജീവിതം നൽകിക്കൊണ്ട് നമ്മുടെ അയൽപ്പക്കക്കാർക്ക് വായനയുടെ ലോകം തുറന്നുകൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് വെറുമൊരു പുസ്തക കൈമാറ്റം മാത്രമല്ല, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഈ ആശയത്തിലുണ്ട്. ആഴ്ചയിലൊരിക്കൽ അയൽക്കൂട്ടം കൂടുന്നതുപോലെ, അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരു ലൈബ്രറിയും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. മനഃശാസ്ത്രപരമായ വലിയൊരു പ്രാധാന്യം ഇക്കാര്യത്തിലുണ്ട്. ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒരു അയൽപ്പക്ക ലൈബ്രറിക്ക് ആളുകളുടെ മാനസികാവസ്ഥയിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. പുസ്തകങ്ങൾ കൈമാറുന്നതിലൂടെ അയൽപ്പക്കക്കാർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഹായ്, ഒരു പുസ്തകമുണ്ടോ എന്ന് ചോദിച്ച് ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ചിരിയും ഒരു ചായയും കാത്തിരിക്കുന്നുണ്ടാകാം. ഇത് അയൽപ്പക്കത്തുള്ള ആളുകളെ പരസ്പരം അടുപ്പിക്കുകയും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ അവസരം നൽകുകയും ചെയ്യും. വായിച്ച ഒരു പുസ്തകം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് പറയുന്നതിലൂടെ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളുമായി പങ്കിടുന്നു. ഇത് നമ്മുടെ ഉള്ളിലുള്ള നല്ല ചിന്തകളെയും വൈകാരികമായ ബന്ധങ്ങളെയും ഉണർത്താൻ സഹായിക്കും. അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ വായിക്കുന്നു എന്നത് കുട്ടികളെയും വായനയിലേക്ക് നയിച്ചേക്കാം. വീടിനടുത്തുള്ള ഒരു ലൈബ്രറി എന്നത് കുട്ടികളെ പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കും. ഒരുപാട് ദൂരം യാത്ര ചെയ്യാതെ തന്നെ അവർക്ക് പുസ്തകങ്ങൾ ലഭ്യമാകും. ഇത് കുട്ടികളുടെ മനസ്സിൽ വായന ഒരു വിരസമായ കാര്യമല്ല, മറിച്ച് രസകരമായൊരു അനുഭവമാണെന്ന് തോന്നിപ്പിക്കും. ഒരു അയൽപ്പക്ക ലൈബ്രറിക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പലപ്പോഴും പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരത്തിലുള്ളവർക്ക് സൗജന്യമായി പുസ്തകങ്ങൾ ലഭ്യമാക്കാൻ ഒരു അയൽപ്പക്ക ലൈബ്രറിക്ക് സാധിക്കും. ഇത് സാമ്പത്തികപരമായ വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും വിജ്ഞാനം നേടാൻ അവസരം നൽകുന്നു. പുസ്തകങ്ങൾ കൈമാറുന്നതിലൂടെ പലപ്പോഴും പുസ്തകങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പുസ്തകത്തിലെ നായകൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കഥയുടെ അവസാനം ഇങ്ങനെയായിരുന്നു? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആളുകളുടെ ചിന്താശേഷി വളർത്താനും പരസ്പരം ആശയങ്ങൾ കൈമാറാനും സഹായിക്കും. ഒരു അയൽപ്പക്ക ലൈബ്രറിക്ക് ചുറ്റും മറ്റു പല സാമൂഹിക പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു പുസ്തക ചർച്ചാ ക്ലബ്ബ്, കുട്ടികൾക്കായുള്ള കഥ പറച്ചിൽ, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മ, ഇതെല്ലാം നമ്മുടെ സമൂഹത്തെ കൂടുതൽ ശക്തവും പരസ്പരം സഹായിക്കുന്നതുമാക്കി മാറ്റാൻ സഹായിക്കും.

ഒരു അയൽപക്ക ലൈബ്രറി തുടങ്ങാൻ വലിയ പണമോ സ്ഥലമോ ആവശ്യമില്ല. കുറച്ചു പുസ്തകങ്ങളും ഒരു മനസ്സും മതി. ആദ്യം നിങ്ങളുടെ വീട്ടിലെ വായിച്ച പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് വൃത്തിയായി അടുക്കി വയ്ക്കുക. ഉദാഹരണത്തിന് സ്വീകരണ മുറിയിലെ ഒരു ഷെൽഫിലോ അല്ലെങ്കിൽ വീടിന്റെ ഉമ്മറത്തോ ആകാം. നിങ്ങളുടെ അയൽപക്കത്തുള്ളവരുമായി ഈ ആശയം പങ്കുവയ്ക്കുക. അവരോട് അവരുടെ വീട്ടിലുള്ള വായിച്ച പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെടാം. പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നവർ അത് തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുക. വേണമെങ്കിൽ ഒരു ചെറിയ നോട്ട് പുസ്തകത്തിൽ ആരെല്ലാമാണ് പുസ്തകങ്ങൾ കൊണ്ടുപോയത് എന്ന് രേഖപ്പെടുത്തി വയ്ക്കാം. നിങ്ങളുടെ കുട്ടികളെ ഈ സംരംഭത്തിൽ പങ്കാളികളാക്കുക. അവർക്കിഷ്ടമുള്ള കഥാപുസ്തകങ്ങൾ ശേഖരിക്കാനും കൈമാറാനും അവരെ പ്രോത്സാഹിപ്പിക്കുക. അയൽപക്ക ലൈബ്രറി എന്നത് ഒരു പുതിയ ആശയമാണ്. കരുണാസായി റേഡിയോ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. അയൽപക്ക ലൈബ്രറി എന്നത് കേൾക്കുമ്പോൾ പുതിയൊരു ആശയമായി തോന്നാം. പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഒന്നിച്ച് ഒരു ലൈബ്രറി ഉണ്ടാക്കുക എന്നത് കേവലം പുസ്തകങ്ങൾ ഒരുമിച്ച് വയ്ക്കുന്നതല്ല, മറിച്ച് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഓരോരുത്തർക്കും പുസ്തകങ്ങൾ അവിടെ വയ്ക്കാം. ഒരുമിച്ചിരുന്ന് വായിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും അതൊരു വേദിയായി മാറും. പലപ്പോഴും ആളുകൾ വെറുതെ ഇരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നത്, മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ തലയിടാൻ തോന്നുന്നത്. എന്നാൽ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ ആളുകൾക്ക് സമയം ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അവർക്ക് പുതിയ അറിവുകൾ നേടാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും കഴിയും. ഇത് അവരുടെ ചിന്തകളെ കൂടുതൽ സാംസ്കാരികമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടോടെ കാണാൻ പഠിക്കുന്നു. ഇത് അപവാദങ്ങൾ പറച്ചിലിനുള്ള താൽപര്യം കുറയ്ക്കുന്നു. അയൽപക്ക ലൈബ്രറികൾ തുടങ്ങുമ്പോൾ അത് കേവലം ഒരു വായനശാലയായി ഒതുങ്ങില്ല. അവിടെ സംവാദങ്ങൾ നടക്കും, കഥ പറയുന്നതിനുള്ള വേദികൾ ഉണ്ടാകും, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കും. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സമൂഹം കൂടുതൽ സാംസ്കാരികമായി വളരും. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് വളരുന്ന ഒരു തലമുറയ്ക്ക് തീർച്ചയായും സമൂഹത്തെക്കുറിച്ച് മികച്ച ധാരണയുണ്ടാകും. അവർ മറ്റുള്ളവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്നു. ഓർക്കുക, ഒരു പുസ്തകത്തിന് ഒരു വ്യക്തിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ലൈബ്രറിക്ക് ഒരയൽക്കൂട്ടത്തെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾ സിന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ലീലാമ്മ നിങ്ങളോട് എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, സിന്ധുവിന്റെ വീട്ടിലെ ലൈബ്രറിയിൽ പോകുകയാണ് എന്ന്. നോക്കൂ, നിങ്ങൾക്ക് അഭിമാനം, സിന്ധുവിന് അതിലേറെ അഭിമാനം. ഇങ്ങനെയൊക്കെ മാറാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നുകൂടി മനസ്സിലാക്കണം.

പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടെന്നത് നമുക്ക് മാത്രമുള്ള ഒരിടമല്ല, അതൊരു സമൂഹത്തിന്റെ ഭാഗമാണ്. ഒരു പുസ്തകത്തിലൂടെ നമ്മൾ ഒരാളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ ഒരു ലൈബ്രറിയിലൂടെ നമുക്ക് അയൽപ്പക്കാരുടെ മനസ്സിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കും. അതൊരു ആരോഗ്യകരമായ കടന്നു ചെല്ലലാണ് എന്ന് മറന്നു പോകരുത്. കുറച്ച് പണം കടം വാങ്ങിയും കടം കൊടുത്തും ചിട്ടി നടത്തിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അയൽപ്പക്ക ബന്ധങ്ങൾ പുസ്തക വിനിമയത്തിലൂടെ കൂടുതൽ ദൃഢമാകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എത്രയും പെട്ടെന്ന് വീട്ടിലുള്ള പുസ്തകങ്ങൾ പൊടിതട്ടിയെടുക്കൂ. സുഹൃത്തുക്കളോടൊക്കെ പറയും, പുസ്തകങ്ങൾ കിട്ടും, നോക്കിയിരിക്കെ 100 പുസ്തകങ്ങൾ കിട്ടും. അതങ്ങനെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു അയൽപ്പക്ക ലൈബ്രറി തുടങ്ങാൻ കുറച്ച് പുസ്തകങ്ങളും മനസ്സും മതിയാകും. മനസ്സുള്ളവർ തുടങ്ങും. കരുണാസായി റേഡിയോയും തരും കുറച്ച് പുസ്തകങ്ങൾ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കരബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ധവളപത്രം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ധനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു.
1: ഒരു രഹസ്യ ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം.
0: സഭയിൽ വെച്ച ധനസ്ഥിതി റിപ്പോർട്ടിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിട്ടില്ലെന്ന് ഗവർണറുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നതായും പരാമർശമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ കാർഷികാവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. എറണാകുളം മലയിടംതുരുത്ത് പരിയത്തുംകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. ജൂൺ 16 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ പോലീസാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരാഞ്ഞ് കേരള ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം തിരിച്ചിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. പുരാതന കാലത്തെ തോടുകളും കൈവഴികളുമെല്ലാം നികത്തിയത് ഇപ്പോൾ വിനയായി മാറി.
0: മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിധാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 കെട്ടിടം തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളപായമില്ല. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയത്തിൽ 5 നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400 താരങ്ങൾ പങ്കെടുക്കും. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാൻ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 72 ഉയർന്ന 74,418 നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 114,480 ഗ്രാമിന് 14,310 ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിലുള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിൽ. പ്രതികളിൽ നിന്നും 437.28 ഗ്രാം MDMA ആഡംബരക്കാറും 1,00,000 പിടിച്ചെടുത്തു. കൊച്ചി സിറ്റി ഡാൻസപ്പ് സംഘമാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്ര പുരസ്കാര ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സമിതി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇന്ന്. MC റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെയുള്ള ഇടങ്ങളിൽ നിലവിലെ ഗതാഗത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം ദുരിത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു, പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴെത്തി നിൽക്കുന്നത് ജൂൺ 4 തെരുവീഥികളിലാണ്. 1940 ജൂൺ 4, വി ഷാൽ ഗോ ഓൺ ദ എൻഡ്, വി ഷാൽ ഫൈറ്റ് ഇൻ ഫ്രാൻസ്, വി ഷാൽ ഫൈറ്റ് ഓൺ ദ സീസ് ആൻഡ് ഓഷൻസ്. നമ്മൾ സമതലങ്ങളിൽ വെച്ച് യുദ്ധം ചെയ്യും, നമ്മൾ തെരുവുകളിൽ വെച്ച് യുദ്ധം ചെയ്യും, നമ്മൾ കുന്നിൻ പുറങ്ങളിൽ വെച്ച് യുദ്ധം ചെയ്യും. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ സിംഹഗർജനം ദേ മുഴങ്ങിക്കേൾക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
1: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ, ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി ആണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
0: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. നന്ദിപ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അഗത് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്കുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്തിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
3: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1,00,000 രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
4: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 6 ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 ഉയർന്ന 74,418, നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 114,480, ഗ്രാമിന് 14,310 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 കിഫ്ബി വായ്പാ ബാധ്യത 21,000 ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഗസലിന്റെ ഓർമ്മകൾ.
2: പൂക്കൾ കൊഴിയുന്നതല്ല, ഇലകൾ കൊഴിയുന്നതാണ് ഗസൽ. എത്രയോ നാൾ ചില്ലയിൽ കൂട്ടായിരുന്നവൾ ഒരു കാറ്റിൽ അവൾ അടർന്നു വീഴുമ്പോഴുള്ള ദുഃഖം ഇലകളുടെ മർമ്മരത്തിൽ ഗസൽ.

നീന്തിയവരോ മുങ്ങി മരിച്ചുപോയി, മുങ്ങിയവരോ സമുദ്രത്തെ മുറിച്ചുകടന്നു എന്ന ബൊഹീവിയൻ കവിതയിലുമുണ്ട് ഒരു ഗസൽ ഭാവം. പ്രണയത്തിന്റെ ഗഹനതയാണ് ഗസൽ. നഷ്ടപ്രണയത്തിന്റെ ഒരു നീല ഞരമ്പ്, അതാണ് ഗസൽ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.

നിങ്ങൾ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, വൃക്ഷമായിരിക്കുക. ഒരു പൂവിന്റെ മുന്നിലായിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, ഒരു പൂവായിരിക്കുക. ഒരു പുഴയിലായിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, പ്രവാഹമാവുക.

നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. വേദനിച്ചുവോ സഖി? വേണ്ട, ഞാൻ വരയ്ക്കില്ല. വേദന കടം വാങ്ങി പ്രേമം എന്തിനാണ് സഖി? സഖി, നിന്നോമൽ ചിത്രമൊന്ന് ഞാൻ വരയ്ക്കട്ടെ. അതിലെൻ പ്രേമത്തിന്റെ നിറം ഞാൻ പുരട്ടട്ടെ.

മറക്കുവാൻ വന്നതാണ് ഞാൻ, നിന്റെ ചാരത്തിരുന്നൊക്കെയും മറക്കുവാൻ വന്നതാണ് ഞാൻ. അത്രയ്ക്കലോസരമാണെന്റെ ജീവിതം. മറിച്ചൊന്നും അരുളിയില്ലെങ്കിലും സ്നേഹമേ, നീ അടുത്തുണ്ടെങ്കിൽ സ്വസ്ഥമാണ് എന്റെ ഹൃദയം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വയോജന പരിപാടികൾ, മുതിർന്ന പൗരന്മാർക്കായുള്ള പ്രത്യേക പരിപാടി.
1: ജൂൺ 15-ന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? വയോജന പീഡന വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിനമാണ്. സാങ്കേതിക വിദ്യ, തുല്യത, എല്ലാ പ്രായത്തിലും എന്നതായിരുന്നു ഈ വർഷത്തെ സന്ദേശം. വയോജനങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ പ്രധാനമായും നാലായി തിരിക്കാം: ശാരീരികം, മാനസികം, സാമ്പത്തികം, ലൈംഗികം. ശാരീരികമായി ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ശാരീരികം. ഇത് കൂടുതലായും അനുഭവിക്കേണ്ടി വരുന്നത് 70 വയസ്സിന് മുകളിലുള്ളവരാണ്. ഓർമ്മക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വീട്ടുകാർ മനസ്സിലാക്കാതെ വരുന്നത് പലപ്പോഴും ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് നയിക്കുന്നു. ഒഴിവാക്കലുകളും അവഹേളനങ്ങളും അവഗണനകളുമാണ് മാനസികമായ പീഡനങ്ങളിൽ വരുന്നത്. ഒറ്റയ്ക്ക് കഴിയുന്ന പ്രായമായ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പ്രവണത പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലുമുണ്ട് എന്നതാണ് സത്യം. ഈ പറഞ്ഞ ഏതുവിധ പീഡനങ്ങൾക്ക് ഇരയായാലും അതെല്ലാം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരുന്നു. രക്തസമ്മർദ്ദം വർദ്ധിക്കാം, ഹൃദ്രോഗമുണ്ടാകാം, ശ്വാസമുട്ടലുണ്ടാകാം, പെപ്റ്റിക് അൾസർ ഉണ്ടാകാം. നിരന്തരം പീഡനത്തിനു വിധേയമാകുന്ന വയോജനങ്ങൾക്ക് ഹൃദയാഘാതം വരെ ഉണ്ടാകാം. നേരത്തെ തന്നെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. പീഡനങ്ങൾ നേരിടുന്ന വയോജനങ്ങളിൽ ഏറിയ പങ്കും വിഷാദരോഗത്തിന് അടിമപ്പെടുന്നതായും കണ്ടിട്ടുണ്ട്. അപൂർവമായിട്ടെങ്കിലും ആത്മഹത്യയിലേക്ക് ഇത് നീളുന്നു. മക്കളിൽ നിന്നുണ്ടാകുന്ന അവഗണനയും ശാരീരിക മാനസിക ഉപദ്രവങ്ങളുമാണ് പല മാതാപിതാക്കളെയും വല്ലാതെ ഉലച്ചു കളയുന്നത്. 2007 നിലവിൽ വന്ന രക്ഷാകർത്തൃ സംരക്ഷണ നിയമം ശ്രദ്ധേയമാണ്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ആൺമക്കൾക്കുണ്ട് എന്ന് ഈ നിയമം ഉറപ്പുവരുത്തുന്നു. 2013 ഭേദഗതി പ്രകാരം സംരക്ഷണം ലഭിക്കാത്ത രക്ഷിതാക്കൾക്ക് പരാതിപ്പെടാനുള്ള അവസരമുണ്ട്. സാമ്പത്തികമില്ലാത്ത വയോജനങ്ങൾക്ക് പ്രതിമാസം മക്കൾ സാമ്പത്തിക സഹായം ചെയ്യേണ്ടതുണ്ട് എന്ന നിയമവും നിലവിലുണ്ട്. സ്വന്തം ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനായി വയോജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഒരു വലിയ കാര്യമാണ്. വയോജനങ്ങളുടെ ആരോഗ്യം എന്നത് സാമൂഹിക ആരോഗ്യത്തിന്റെ പരിച്ഛേദമാണ്. അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും അതാത് കുടുംബങ്ങളിലെ മക്കളും മറ്റു കുടുംബാംഗങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞത് 3-4 വയോജന പാർക്കുകൾ ഉണ്ടാവേണ്ടതുണ്ട്. സൈബർ സാക്ഷരതയും വയോജനങ്ങൾക്ക് അനിവാര്യമാണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ആരോഗ്യം ഓരോ വയോജനങ്ങളുടെയും അവകാശമാണ്, ഔദാര്യമല്ല.

വയോജന പരിപാടി അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു M. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: കവിത പോലെ കരുണാ സായി റേഡിയോ പഴവിൽ പോലെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
2: തമിഴകത്തിൽ ഇന്നാദ്യം നേരം എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് മുരുകേശൻ സംഗീതം നൽകി, വേൽമുരുകൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം രഞ്ജിത് ഗോവിന്ദ്.

എൻറൻറും പുന്നകൈ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ശ്രേയാ ഘോഷാൽ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ഹാരിസ് ജയരാജ്, രചന താമരയി.

ചിത്രം 3. സംഗീതം അനിരുദ്ധ് രവിചന്ദർ. രചന ഐശ്വര്യ ആർ ധനുഷ്. ആലാപനം അജേഷ് അശോക്, അനിരുദ്ധ്.

നീതി മോഹനും അനിരുദ്ധ് രവിചന്ദറും നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം അനിരുദ്ധ് രവിചന്ദർ, രചന താമരൈ.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: മദ്രാസ് എന്ന ചിത്രത്തിനുവേണ്ടി പ്രദീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം സന്തോഷ് നാരായണൻ, രചന കപിലൻ.

നാ മുത്തുകുമാർ രചന നിർവഹിച്ച്, നിവാസ് കെ പ്രസന്ന സംഗീതം നൽകി ഗാനം കേൾക്കാം. ചിത്രം സേതുപതി. ആലാപനം കെ എസ് ചിത്ര, ശ്രീരാം പാർത്ഥസാരഥി.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: വിവേക് രചന നിർവഹിച്ച് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം സിയാൻ റോൾഡൻ, പത്മാലത. ചിത്രം ഒരു നാൾ കൂത്ത്.

തമിഴകത്തിൽ ഇനി ഭൈരവ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം സന്തോഷ് നാരായണൻ, രചന വൈരമുത്തു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് എം. മുകുന്ദൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: നമ്മുടെ അനുഭവത്തിൽ നിന്നും പിന്നെ നമ്മുടെ അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ രോഗം എപ്പോഴും ഈ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. അത് നമ്മൾ പിന്നെ പല എഴുത്തുകാരുടെയും കഥ നോക്കുമ്പോൾ മനസ്സിലാവും. വലിയ വലിയ എഴുത്തുകാർ പലരും രോഗബാധിതരായിരുന്നു. ഇപ്പൊ ചെക്കോവ് നമുക്കറിയില്ല, ചെക്കോവ് ക്ഷയരോഗം ബാധിച്ചിട്ടാണ് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് മരിച്ചതാണ്. അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ അത് പൊതുവെ എല്ലാരും പറയുന്നത് ഈ രോഗാവസ്ഥ വളരെ ദയനീയമാണ്, നമ്മളൊന്നും ആഗ്രഹിക്കാത്തതാണ്. പക്ഷെ അത് എഴുത്തുകാർക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ എനിക്കും അങ്ങനെ ആയിരിക്കാം. എനിക്ക് കുട്ടിക്കാലത്ത് കുറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ട് മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചിരുന്നു. മറ്റുള്ളവര് മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാണ് എന്നെ ഈ ഏകാന്തതയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ ആ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ മറ്റു കുട്ടികൾ, എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ മറ്റു കുട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും ഓടിച്ചാടി കളിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. പുറത്തൊന്നും പോകാൻ അനുവാദം ഇല്ല. അപ്പൊ ഇങ്ങനെ ജനലിന്റെ അഴികൾക്കിടയിൽ കൂടെ ഇങ്ങനെ അവരെ കാണുക. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ലോകത്തെ കണ്ടത് അങ്ങനെ ലോകത്തിന്റെ ആകൃതി ജനലിന്റെ ആകൃതിയായിരുന്നു. ജനലിന്റെ ഒരു ചതുരം, അതായത് അതിൽ കൂടി ഞാൻ ലോകത്തെ കണ്ടത്. അത് ആയൊരു ഏകാന്തതയും ഒറ്റപ്പെടലും ഉണ്ടല്ലോ, അത് സഹായിച്ചു കാണും. എഴുത്തിനെ എഴുതണമെങ്കിൽ നമ്മളിൽ ഉള്ളില് സർഗാത്മക കൂടി വേണം. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ സർഗാത്മകത ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എഴുതാൻ അവസരം കിട്ടില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയോ അത് സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ സർഗാത്മകതയെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്ന ആളുകൾക്ക് പിന്നെ ഈ ഇത് പറഞ്ഞ പോലുള്ള രോഗാവസ്ഥ ചിലപ്പം സഹായിച്ചേക്കും. അവരുടെ വെറും രോഗാവസ്ഥ കൊണ്ട് ഒരാൾ എഴുത്തുകാരനാകില്ല. ഉള്ളില് നമ്മുടെ വീർപ്പ് മുട്ടിക്കുന്ന മട്ടിലുള്ള സർഗാത്മകതയുണ്ടാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എഴുത്തുകാരുണ്ടാകുന്നത്, അല്ലെങ്കിൽ വലിയ രചനകൾ ഉണ്ടാകുന്നത്. ഞാൻ ഒരുപാട് വായിച്ചിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലിന്റെ ഒരു കാലമായിരുന്നല്ലോ. അപ്പൊ 10-12 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ കുറേയധികം പുസ്തകങ്ങൾ വായിക്കണം. കഥയും നോവലുകളാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. കഥയും നോവലുകളാണ്. കവിത വായിക്കും, പക്ഷെ എനിക്ക് കവിതകൾ കൂടുതൽ ഇഷ്ടം ഫിക്ഷൻ നോവലാണ്, കഥ നോവൽ. പിന്നെ അതിലാണ് നമ്മുടെയൊക്കെ ഒരു സമാന്തര ജീവിതം നമുക്കതിൽ കാണാം. ഓരോ നോവലും ഓരോ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് നോവലാണ്. പിന്നെ എനിക്ക് എന്നെ തന്നെ അനുകരിക്കാൻ ഭയമാണ്. ഇപ്പൊ മയ്യഴിപ്പുഴ തീരങ്ങൾ വലിയ വിജയമായല്ലോ, ഒരുപാട് പേര് വായിച്ചു. അവസരം ആ ഒരു പുസ്തകം വിജയിച്ചു, അതിൻ്റെ ഒരു തണലിൽ എനിക്ക് സുഖമായിട്ട് എഴുത്തുകാരനായിട്ട് നടക്കാമായിരുന്നു. പക്ഷെ എനിക്ക് അത് പോരായിരുന്നു. ഞാൻ പുതിയ പുതിയ വഴികൾ കണ്ടെത്താം, അത് എൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകണം, സ്വയം നവീകരിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട് നവീകരിക്കുക, അത് അത്യാവശ്യമാണ് എഴുത്തുകാർക്ക്. അല്ലെങ്കിൽ നമ്മൾ വളരില്ല. എഴുത്തുകാരെന്ന നമ്മളൊരു സ്ഥലത്ത് തന്നെ തളച്ചിട്ടത് പോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മയ്യഴിപ്പുഴ തീരങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു വിജയം, അതിന്റെ ഒരു ആഹ്ലാദം, പ്രശസ്തി, അതില് തളച്ച് ഞാൻ സ്വയം തളച്ചിടാൻ നിന്നു കൊടുത്തില്ല. അവിടുന്ന് ഞാൻ കുതറി മാറി പുതിയ പുതിയ അനുഭവങ്ങൾ, ഈ മാറ്റത്തിനുള്ള ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അതെന്റെ ഉള്ളിലുണ്ട്. എപ്പോഴും എന്റെ ഉള്ളിലുണ്ട് മാറ്റം. ഞാൻ പറഞ്ഞല്ലോ സ്വയം അനുകരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ബോധപൂർവമായിട്ടുള്ള ശ്രമം, ബോധപൂർവത്തിലുള്ള ശ്രമം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലം പെട്ടെന്ന് തന്നെ സ്വാധീനിക്കും. അങ്ങനെ അതാണ് എൻ്റെ സ്വഭാവമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ പെരുംകുളത്ത് വന്നു മേടിച്ചു, കുറച്ച് ദിവസം അവിടെ താമസിക്കുമ്പോൾ എനിക്ക് അത് എന്റെ നാളായിട്ട് തോന്നും. കേട്ടാ അതുപോലെ തന്നെയാണ് ആശയങ്ങളും. ഏതെങ്കിലും ഒരു ആശയങ്ങൾ പിന്നെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നാല് പിന്നീട് എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന ആശയം. അതായത് ഒരു സ്ഥിരത ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ രീതികൾ ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള രചനകൾ വരുന്നത്. അത് അതിനകത്ത് ഇഷ്ടപ്പെടുന്നുണ്ടത്. കാരണം ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ് വായനക്കാർ. അവരും പുതിയ അനുഭവങ്ങൾ, വായനാനുഭവങ്ങൾ, അതാണ് അവർ എഴുത്തുകാരെന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ പോയ കാലത്തിന്റെ ആവർത്തനങ്ങളല്ല. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അനുഭവങ്ങൾ തേടി നടക്കുന്ന ഒരാളാണ്. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പോയി പല ഭാഷക്കാരുമായിട്ട് ഇടപെട്ടു. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടല്ലോ പിന്നെ മയ്യഴി എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ മയ്യഴിക്കാരനാണ്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ എവിടെ പോയാലും തിരിച്ചു വരാൻ ഒരു സ്ഥലം വേണം, അത് മയ്യഴിയാണ്. അവിടെ ഞാൻ തിരിച്ചെത്തും, എത്ര എത്ര ദൂരെ പോയാലും എത്ര വലിയ യാത്രകൾ നടത്തിയാലും ഞാൻ നിലനിൽക്കുന്നത് അവിടെയാണ്, മയ്യഴിയിലാണ്. അവിടുന്ന് ജനിച്ചു വളർന്ന നാട് അവിടുന്നല്ലേ ഞാനായത്. ഇപ്പൊ ഞാൻ മലയാളത്തിൽ എഴുതുന്നു, ആ മലയാളം പഠിച്ചത് പോലും ഞാൻ മയ്യഴിയിൽ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് മയ്യഴി എന്നുള്ളത് അത് വിട്ടെനിക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ തന്നെ രണ്ടോ മൂന്നോ നോവലുകൾ മനസ്സിലുണ്ട്, അത് പല അവസ്ഥയിലാണ്, അതൊന്നും പൂർണ്ണമായിട്ട് വികസിച്ചിട്ട്. അതുപോലെ ഇപ്പം ഈ പറയുന്ന നമ്മുടെ പുസ്തകഗ്രാമുണ്ടല്ലോ, അത് ഒരു പക്ഷെ എന്റെ മനസ്സിൽ എവിടെയും ഉണ്ടാവും. അത് ഇത് എപ്പോഴാണ് പുറത്തു വരിക എന്ന് നമുക്കറിയില്ല, ഏതാണ് പുറത്തു വരിക എന്നറിയില്ല. പല കഥകൾ മനസ്സിലുണ്ട്, പല നോവലുകളുണ്ട്, എപ്പോഴും ഒരു ദിവസം ഒന്ന് പുറത്തു വരും. അത് പലപ്പോഴും നമ്മൾ ബോധപൂർവം ശ്രമിച്ചാൽ സംഭവിക്കില്ല.
1: അപ്പൊ
0: ഞാൻ ഏതെങ്കിലും ഒരു മനസ്സിൽ ഇപ്പൊ ഒരു മൂന്ന് നോവലുണ്ട്, അതിൽ ഒരു നോവൽ എഴുതണത് ഞാൻ ശാഠ്യം പിടിച്ചാൽ നടക്കില്ല. അത് അതിൻ്റെതായ ഒരു സമയം ഉണ്ട്. അങ്ങനെയാണ് പലപ്പോഴും പിന്നെ നമ്മള് ഈ എഴുത്ത്. ഇപ്പൊ അതിനൊരു നല്ലൊരു ഉദാഹരണം ഒരാൾ പറഞ്ഞിരുന്നു കേട്ടോ, ഇപ്പം ബുക്കർ പ്രൈസ് കിട്ടിയ പോൾ ലിഞ്ച് എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരുണ്ട്, അയാള് പ്രൊഫറ്റ് സോങ് എന്നുള്ള അത്ഭുതകരമായിട്ട് ഒരു നോവൽ. അപ്പം അയാളവിടെ ഒരു ഇന്റർവ്യൂ അയാൾ പറഞ്ഞത്, കുറേ വർഷങ്ങളായിട്ട് അയാൾ ഈ നോവൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, 10-15 വർഷമായിട്ട്. പക്ഷെ അത് എഴുതിയിട്ടില്ല, അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു 10-15 വർഷമായിട്ട്. എന്നിട്ട് അദ്ദേഹം ഒരു നോവൽ എഴുതാൻ വേണ്ടി വേറൊരു ചെറിയ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നു. പക്ഷെ ആ നോവലിൽ എഴുതിയത് മറ്റേതാണ് ഈ 15 വർഷമായിട്ട് മനസ്സിലുള്ളത്. അപ്പം എന്ത് ഏത് നോവൽ എഴുതാൻ വേണ്ടി അവിടെ ചെന്നിരുന്ന ആ നോവൽ എഴുതിയിട്ടില്ല. അപ്പൊ ഇതാണ് എഴുത്തിൽ ഒരുപാട് ആകസ്മികതകളുണ്ട്, നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എഴുത്തുകാരൻ എന്താണ് എഴുതുന്നത്, എപ്പോഴാണ് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, പക്ഷെ അതിന്റെ ഭംഗിയും അത് തന്നെയാണ് ഈ ആകസ്മികതയാണ്. കേട്ടോ, അപ്രതീക്ഷിതമായിട്ട് ഒരു ആശയം കടന്നു വരുന്നു, അല്ലെങ്കിൽ നോവൽ കടന്നു വരുന്നു, അത് നമ്മൾ കടലാസിലേക്ക് പകർത്തുന്നു. അപ്പൊ എനിക്കും തന്നെ അതൊരു ഒരു ത്രില്ലാണ്. കേട്ടോ, എനിക്ക് അറിയില്ല, എന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനെന്ന് എഴുത്തുകാരന് എനിക്കറിയില്ല. കേട്ടോ, അതിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്, എഴുത്തിന്റെ ഭംഗി അതാണ്, അതിന്റെ നിഗൂഢതകളും പിന്നെ ആകസ്മികതകളും ഒന്നും പ്രവചനാതീതമാണ് അതിന്റെ എഴുത്തിന്റെ സ്വഭാവം. കേട്ടോ, അത് അങ്ങനെയാണ് എഴുത്തിന്റെ ലോകം.
2: ക്യാമ്പസുകളെക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻ ഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു കാവ്യശില്പം കേൾക്കാം.
1: ശില്പി എന്ന കാവ്യത്തിന്റെ അവതരണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
2: ഇതല്ലേ ചിത്രപുരം ഗ്രാമം?
3: അതെ. നിങ്ങൾ?
2: ഞാൻ ശില്പി.

ഞങ്ങൾ ആരും ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ദൈവത്തെ തരാൻ വന്ന അങ്ങ് ഞങ്ങൾക്ക് ദൈവ തുല്യമാണ്. ഇത് അങ്ങേക്ക് മതിയാകുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും

0: ശ്രമിക്കണം. അങ്ങക്ക് ബുദ്ധിമുട്ടോ എന്നറിയാം.
1: ഏ സാരമില്ല,
0: ശില്പിക്കുന്ന ബുദ്ധിമുട്ടോ? ഞാൻ ഇറങ്ങി പോയേ.
2: ശില്പിയോ ഇയാളോ? അപ്പോൾ ഇയാളാലേ നമുക്ക് ദൈവത്തെ തരാൻ വന്നയാള്.
0: ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഇറങ്ങി പോയേ.
1: അത് സാരമില്ല, അയാൾ അവിടെ നിന്നോട്ടെ.
2: നിൽക്ക്. എന്താ കെട്ടുന്നില്ലേ?

0: അല്ല ശില്പി. ശില്പി ദേവത്തെ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല.
0: ഇല്ലേ?
1: ദൈവത്തെ കാണാത്ത ഒരാൾ എങ്ങനെയാ
0: ദൈവത്തെ ഉണ്ടാക്കുന്നേ?
2: അപ്പോൾ ഇത് ദൈവമല്ലല്ലേ?
1: ദൈവമാണ്, ദൈവമാകും. എന്റെ മനസ്സിലെ കണക്കൂട്ടലുകളും ഇതിൽ ചേർത്തിരിക്കുന്ന ശാസ്ത്രവും ഒരുമിച്ച് വരുമ്പോ ഈ ശില്പം പൂർത്തിയാവുക തന്നെ ചെയ്യും. കണ്ടില്ലേ?

കേടോ, താൻ എന്താടോ ഈ കാണിക്കുന്നേ? തനിക്ക് ആ ഉളി എടുക്കണമെങ്കിൽ ഈ കാലിലെ ചങ്ങല പൊട്ടണം. ചങ്ങല, ചങ്ങല പൊട്ടണം. അതെ, ചങ്ങലകൾ പൊട്ടണം.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

0: എന്താ പൊന്നച്ചു?
1: എടോ കാക്കാരെ,
0: ഓ നമ്പുരാ.
1: എന്തോ കാക്കാരെ,
0: കാക്കാരെ അങ്ങേറ്റ പോണ്ടച്ചെല്ലാം പറഞ്ഞു.
1: എടോ കാക്കാരെ, അങ്ങേറ്റം ഇങ്ങേറ്റം ഒന്നും പറയാതെ ആ സ്ഥലത്തിന് പേരിലോടോ.
0: നമ്മളെ നമ്മളെ നമ്മളെ സാമ്പാറിന്റെ മേമ്പൊടി തടാകം.
1: സാമ്പാറിന്റെ മേമ്പൊടി തടാകം, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ?
0: കൊച്ചമ്മണി കൂട്ടി വെക്കാട്ടെ.
1: എന്തോന്ന്?
0: നമ്മളെ നമ്മളെ നമ്മളെ സാമ്പാറിന്റെ മേമ്പൊടി തടാകം.
1: സാമ്പാറിന്റെ മേമ്പൊടി ആയി ചേരുന്നത് കായം.
0: തടാകം കൂട്ടി പറഞ്ഞാട്ടെ, വിളിച്ച് പറഞ്ഞാട്ടെ.
1: ഓ, താൻ കായം കൊടുത്തുകാരാണത്.
0: പിന്നെ
1: എടോ കാക്കാരെ, കായം കൊടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു പപ്പൂട്ടി കാക്കാരുണ്ട്, തനിക്കറിയാമോ? എടോ അതിന് താങ്കളെ മകനാണോ? താണെന്തിനാണോ അപ്പന്റെ കാര്യം പറഞ്ഞപ്പോ കരയുന്നത്?
0: ഓ സംബ്രാ,
1: എന്തോ
0: അപ്പൻ അപ്പൻ
1: അപ്പൻ
0: അടിയന്താ തല കാണുന്ന രണ്ടു വർഷത്തിന് അടിയന്റെ അപ്പൻ മയ്യ തായി.
1: ഓ, ചത്തുപോയില്ലേ. എടോ കാക്കാരെ, ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: ഇപ്പൊ വീട്ടിൽ രണ്ട് പട്ടിയും മൂന്ന് പൂച്ച.
1: എടോ കാക്കാരെ, പട്ടിയുടെ പൂച്ചയുടെ കാര്യമല്ല,
0: അല്ല
1: തന്റെ അപ്പനും മക്കളില്ലെന്നാണ് ചോദിച്ചത്.
0: അയ്യോ, അപ്പനങ്ങനെ വാരി വെച്ചു അപ്പനും മക്കളില്ല കേട്ടാ. നുള്ളിപ്പഴക്ക് ഒരു ഒരു ഒരു ഒരു ഒരു പന്ത്രണ്ട് മക്കളുണ്ട്.
1: പന്ത്രണ്ട് മക്കളും
0: എല്ലാം കൂടെ ഒരു പന്ത്രണ്ട് മക്കളുണ്ട്.
1: പന്ത്രണ്ട് മക്കളും തന്റെ അപ്പന് പന്ത്രണ്ട് മക്കളും. എടോ കാക്കാരെ, തന്റെ അപ്പൻ എന്താ പണി?
0: അപ്പന് ഇതൊക്കെ തന്നെ പണി.
1: എടോ കാക്കാരെ, തന്റെ പിച്ചിലാട്ടം കളഞ്ഞിട്ട് തന്റെ നാട് ഏതാണെന്നും വീട് ഏതാണെന്നൊക്കെ പറഞ്ഞേ.
0: അയ്യോ, നാടും വീടും എന്നെ അമ്പറക്കന്മാരനെ കേട്ടോനെ.
2: എങ്കിലോ

0: എന്നോട് കാകരെ
1: ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നല്ല?
0: ഇപ്പൊ വളരെ നന്നായിരിക്കുന്നു. അതിരിക്കട്ടെ. കാകരെ തനിക്കെന്ത് പ്രായമുണ്ടോ?
1: അടിയന്റെ ആ പ്രായം അത്ര തിട്ടമായിട്ടൊന്നും അറിഞ്ഞൂടാ. എങ്കിലും അടിയന്റെ അമ്മയ്ക്ക് കാക്കാരെ പെരമറിച്ച ആ ദിവസം അറിയാം.
0: ദിവസം അറിയാമെങ്കിൽ നമുക്ക് അത് വെച്ച് കൂട്ടി നോക്കാം.
1: കണക്കാക്കുക. അതായത് നമ്മളെ വെള്ളനാടുണ്ടല്ലോ, വെള്ളനാട് ആ വലിയടി നിലം നട്ടേണ്ടെന്ന് വയ്യൂട്ടാണ് പെരമറിച്ച.
0: ഇടോ കാക്കരെ, ഇടോ അങ്ങനല്ല ചോദിച്ചത്. ഏത് വർഷത്തിലാണെന്നാണ് ചോദിച്ചത്?
1: നല്ല ഒന്നാം തരം കാലവർഷമാണ്, ഇടി മഴയൊക്കെ ഉണ്ടായിരുന്നു.
0: ഇടോ കാക്കരെ, ഏത് വർഷത്തില് ഏത് മാസത്തിലാണെന്നാണ് ചോദിച്ചത്?
1: മാസം കിട്ടിയ പത്താം മാസത്തിൽ തന്നെ അടിയന്താൻ പറ്റിയ വരെ മറിച്ചേ.
0: ഇടോ കാക്കരെ, അതിരിക്കട്ടെ. ഈ കാക്കാന്മാർ ആദ്യമായിട്ട് ഒരു മാന്യ സദസ്സിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്?
1: കാക്കാന്മാർക്ക് ഒരു മാന്യ ചവല് കിട്ടിയാലേ അടിയാൻ ചവിത്തോട്ടേക്കും മിണിഞ്ഞിറക്കും.
0: ഇടോ ഇടോ എന്നല്ല,
1: അല്ല
0: ശരിയായിട്ട് തന്റെ താളമേളങ്ങളും കലാശവും ഒക്കെ ചവിട്ടണം എന്നാണ് പറഞ്ഞത്.
1: നമ്മളെ കലാശം ഒക്കെ താളമേളങ്ങളും ചവിട്ടണം എന്നാ അമ്പളക്കന്മാരുടെ കൂടിയാക്കണേ.

0: ചവിട്ടുന്നത്. കൊറേ താളം ചവിട്ടുന്ന
1: പോയിനടി നിന്റെ താളം ചവിട്ടാൻ നമുക്ക് ആരെ കാര്യമുള്ള അഭിപ്രായോ അന്നേ, അല്ലെങ്കിൽ രണ്ട് താളങ്ങൾ ചവിട്ടാണ് കാണത്ത്.
2: ഏത് കാലിലാണോ താളം ചവിട്ടി നിർത്തിയത്,
0: ഇവിടത്തെ കാലല്ല ഇടത്തെ കാലിൽ, ഇടത്തെ കാലിൽ
1: എവള് പറഞ്ഞ അവിടത്തെ കാലിന്, അവിടെ കാലില്ലടി.
2: എടോ കാക്കാരെ, തന്റെ വലത് കാലിൽ തന്നെ ശരിയായിട്ട് ഒരു താളം ചവിട്ടി കിട്ടെ.
1: എന്നാ ശരിയാത്ത താളം കിട്ടേക്കണേ.
2: ഓ തിട്ടേ തിട്ടോ തല തിട്ടേ തിട്ടോ തല തിട്ടേ കടുത്ത മുളകൊടു.

0: കള്ളം പറഞ്ഞല്ല, സ്വപ്പം മേടിച്ചു വെച്ചോളി.
1: ഈ അപ്പുറത്ത് നിൽക്കുന്നോളോ,
0: ഈ കൊച്ചാളോ, അയ്യോ നഞ്ചിന്തിന് നാനാഴി, എവളെ കാണാൻ പറഞ്ഞൂടെ, എവളെ മണ്ണിന്റെ കോണം, പിന്നെ ഒരു കാര്യം പറയുമ്പോ എല്ലാ പറഞ്ഞോളി, എവള മരുന്നൊരു കോണുണ്ട്, എവള മരുന്നുണ്ടല്ലേ, നമ്മളെ കിടക്ക ആണുങ്ങൾക്ക് മാത്രല്ല, പിന്നെ പുരുഷന്മാർക്കും കൊള്ളാം.

0: വിളിച്ച എന്നെ അങ്ങോട്ട് നോക്കി. എന്റെ കല്യാണക്കേക്ക് മരുന്ന് കൊടുക്കാൻ ഒരു പിഞ്ചു മുറുക്കാൻ തല നോക്കണ കണ്ടല്ല ഇതവിടെ തന്നെ
1: എത്ര കാക്കാരെ അവരുടെ ചികിത്സകളൊക്കെ കൊള്ളാം. തനിക്ക് ചികിത്സ ഒന്നും അറിയില്ലേ?
0: നല്ല കുട്ടി എവിടെ മാറക്കണം അറ്റാ പോട്ടാ ചികിത്സ കാക്കാരങ്ങൾ നടക്കണേ. നല്ല അപ്പക്കൊലി ഇപ്പക്കൊലി ഉടക്കൊലി നിന്നക്കൊലി പിന്നക്കൊലി മാറ്റിപ്പെടുത്ത കോച്ചെ കൊളുത്തെ പരിപ്പ് കുളുക്ക് ഇതിനെല്ലാം പറ്റിയ മരുന്ന് ഇതിലുണ്ട്. ആ അമ്പാകമാണ് കേട്ടോ.

0: വേറെ ഇപ്പൊ വളരെ നന്നായിരിക്കുന്നു. താൻ ഈ താളമേളങ്ങളൊക്കെ ചവിട്ടിയപ്പോഴേ പിശകീതി എന്താണെന്ന് അറിയാമോ?
1: അയ്യ നല്ല ഒന്നാം നേരം തമ്പാവനെയും പൊലുവൊക്കെ കിട്ടാറുണ്ടോ?
0: അതുകൊണ്ടൊന്നുമല്ല, നാം ഏതൊരു നല്ല കാര്യത്തിൽ ഒരുങ്ങിയാലും ഗണപതി ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കണം.
1: ഗണപതി ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കണം.
2: അങ്ങോട്ട് പറഞ്ഞു
1: ഒന്ന് രണ്ട് ഗണപതിയൊന്നുമല്ലല്ലോ, മാലക്കണപതി ഒന്ന്, മൂലക്കണപതി ഒന്ന്, മുറ്റത്തര ഗണപതി, കൊറത്തുമുട്ടേ ഗണ, കൊച്ചമ്മ നടു കുറിലോ കൊച്ചു.
2: അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ,
1: കണ്ണുപൊട്ടി.
0: ഇടോ കാക്കാരെ, ആ ഗണപതി ഭഗവാനെ തന്റെ ഹൃദയത്തിലാക്കി വാഴ്ത്തി സ്തുതിക്കണമെന്നാണ് പറഞ്ഞത്.
1: നിങ്ങളൊക്കെ അങ്ങ് പോയി,
2: എന്നാൽ അങ്ങനെ തന്നെ.
1: എന്നാലും നിന്റെ നാക്കാൻ പുള്ളി എടുക്കുന്നു നോക്കോ. എന്നാലും എന്നാലേ

0: அவரங்கு வசித்து.
1: കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

വയലാർ രാമവർമ്മയുടെ ദാർശനികവും പ്രണയപരവുമായ കവിതകളിൽ ഏറ്റവും ഉദാത്തമായ സ്ഥാനമാണ് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രചിച്ച് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരമെന്ന ഗാനത്തിനുള്ളത്. ഭൂമി എന്ന സൗന്ദര്യത്തെയും പ്രണയത്തെയും തീവ്രമായി സ്നേഹിക്കുകയും ഇവിടെ തന്നെ പുനർജനിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കവിയുടെ ആത്മീയമായ അഭിലാഷമാണ് ഈ ഗാനം. ഭൂമിയോടുള്ള മനുഷ്യന്റെ നിത്യമായ ബന്ധത്തെയാണ് ഈ ഗാനം ആഘോഷിക്കുന്നത്. ഗാനത്തിന്റെ തുടക്കം തന്നെ ഭൂമിയെക്കുറിച്ചുള്ള കവിയുടെ അപാരമായ പ്രണയം വെളിപ്പെടുത്തുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസ്സിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരം

2008 മികച്ച ഗായകൻ ശങ്കർ മഹാദേവനും മികച്ച ഗായിക മഞ്ജരിയുമായിരുന്നു. വിലാപങ്ങൾക്കപ്പുറം എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു മഞ്ജരിക്ക് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് M. ജയചന്ദ്രൻ. മുള്ളുള്ള മുരുക്കിന്മേൽ എന്ന പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ.
1: ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട, പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. തിനയും ചാമയും എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരുന്നത് ചിലപ്പോൾ ചില പാട്ടുകളാണ്. തിന തിന്നാൻ കിളിയിറങ്ങി എന്നും ചാമയും എള്ളും കൊടുത്ത് കുട്ടിത്താറാവിന്ന് കടിഞ്ഞൂൽ മുട്ടയിട്ടത് പൊന്മുട്ട എന്നുമുള്ള പാട്ടുകളാണ്. അതായത് ചാമയും തിനയും എള്ളുമൊക്കെ ലവ് ബേഡ്സിനോ താറാവിനും കോഴിക്കുമൊക്കെ കൊടുക്കാനുള്ളതാണെന്ന്, പിന്നെ കൂവരക മാത്രമാണ് കുറുക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്ന് കരുതി വച്ചിരിക്കുന്നതെന്ന്. റാഗിയും കുറച്ചൊക്കെ പരിചിതമായിരുന്നു. അങ്ങനെ ഗുണമേന്മ എന്തെന്നറിയാതെ നമ്മൾ പടിക്ക് പുറത്ത് നിർത്തിയിരുന്ന കുഞ്ഞൻ ധാന്യങ്ങളെ ഇന്ന് ലോകം മുഴുവൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എലൂസിൻ കൊറക്കാന എന്ന ശാസ്ത്രീയ നാമമുള്ള റാഗി കാൽസ്യത്തിന്റെ ഉറവിടമാണ്. പാവപ്പെട്ടവരുടെ പാലെന്ന് റാഗിയെ വിശേഷിപ്പിക്കുന്നു. ജീവകം ഡി നന്നായി റാഗിയിലടങ്ങിയിരിക്കുന്നു. വിളർച്ച തടയാൻ റാഗി ഏറെ ഫലപ്രദമാണ്. പ്രമേഹമുള്ളവർ കോതമ്പിനേക്കാൾ ആശ്രയിക്കേണ്ടത് റാഗിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. യാചക പുനരധിവാസം സാമൂഹിക പ്രതിബദ്ധതയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം. ഗാലക്സിയുടെ പ്രവർത്തനം. സ്മൈൽ. സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസസ്. ഒപ്പം ചേരാം, ഒരു പുതുനഗരം പണിയാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും

ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം എന്ന ഈ പരിപാടിയിൽ ഇന്ന് കോഴിക്കോട് കടൽ തീരവും ആകാശവാണിയുടെ അലകളും എന്ന ഈ പരിപാടി കേൾക്കാം. യാത്രകൾ ചിലപ്പോൾ തീരങ്ങളിലേക്കാവാം. നമ്മുടെ ചിന്തകളുടെ അലകളൊടുങ്ങുന്ന ആകാശവും കടലും ഒന്നാകുന്ന മാന്ത്രിക ഇടങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ യാത്ര. മൊഞ്ചും മധുരവും ചരിത്രവും കവിതയും സംഗീതവും ഇഴചേർന്ന കോഴിക്കോട് നഗരത്തിലേക്കാണ്. കോഴിക്കോടിന്റെ ഹൃദയതൊടുപ്പ് കേൾക്കാൻ നമ്മൾ പോകുന്നത് അവിടുത്തെ കടൽ തീരത്തേക്ക്, അഥവാ കോഴിക്കോട് ബീച്ചിലേക്ക്. വെറുമൊരു മണൽപ്പരപ്പല്ല ഈ തീരം, അത് കാൽപന്തിന്റെ ആവേശമാണ്, സാമൂതിരിയുടെ പൈതൃകമാണ്, ഒപ്പം കേരളത്തിന്റെ സാംസ്കാരിക ദീപശിഖയേന്തിയ ആകാശവാണിയുടെ നാദ പൈതൃകം കൂടിയാണ്. കോഴിക്കോട് ബീച്ചിന്റെ മണലിൽ ചവിട്ടിയാൽ കാലിൽ തടയുന്നത് വെറും മണൽത്തരികളല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാടിനടുത്താണ് ഈ തീരമെങ്കിലും കോഴിക്കോട് തുറമുഖം എന്നും ലോകത്തിന് വാതിൽ തുറന്നിട്ട ഒരിടമായിരുന്നു. അറേബ്യൻ കച്ചവടക്കാരും യൂറോപ്യൻ ശക്തികളും ഇവിടെയെത്തി ഈ മണ്ണിൽ സമ്പത്തിന്റെയും സംസ്കാരത്തിന്റെയും കൈമാറ്റം നടന്നു. പഴയ കടൽപ്പാലം ഇന്നും തലയുയർത്തി നിൽക്കുന്നു. കടലിന്റെ ആഴങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഇരുമ്പ് പാലം വെറുമൊരു നിർമ്മിതിയല്ല, കോഴിക്കോടിന്റെ ഒരു വ്യാപാര പ്രതാപത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ആ പാലത്തിൽ കയറുന്നെന്ന് നോക്കിയാൽ കാണാം തിരമാലകൾ ചരിത്രത്തിന്റെ ഏടുകൾ മായ്ച്ചെഴുതുന്നത്. അസ്തമയമാണ് ഈ ബീച്ചിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. സൂര്യൻ കടലിൽ മുങ്ങിത്താഴുമ്പോൾ ആകാശം ചുവന്നതും ഓറഞ്ചും സ്വർണവർണവും കലർന്നൊരു ക്യാൻവാസായി മാറുന്നു. എസ് കെ പൊറ്റക്കാട്ടിന്റെ വാക്കുകളിലെ കോഴിക്കോട് ബീച്ച് അക്ഷരങ്ങളിൽ എഴുതിയ ഒരു സന്ധ്യ പോലെ നമ്മുടെ മനസ്സിൽ തെളിയുന്നു. ഇവിടെ ഓരോ കാഴ്ചയും ഓരോ കവിതയാണ്, ഓരോ തിരമാലയും ഒരു താളമാണ്. കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് നിലകൊള്ളുന്ന മറ്റൊരു ചരിത്രമാണ് ആകാശവാണിയുടെ കോഴിക്കോട് നിലയം. ഈ തീരത്തെ സംസ്കാരത്തിന് ശബ്ദം നൽകിയത് ഈ റേഡിയോ നിലയമാണ്. ബീച്ചിന്റെ ഒരു ഭാഗം ആകാശവാണിക്ക് സ്വന്തമാണ് എന്ന് തന്നെ പറയാം. മലയാള ഭാഷയുടെയും കേരളീയ കലകളുടെയും കാവൽക്കാരനായിട്ടാണ് കോഴിക്കോട് ആകാശവാണി നിലയം പ്രവർത്തിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദവും കെ രാഘവൻ മാസ്റ്ററുടെ സംഗീതവും എത്രയോ എഴുത്തുകാരുടെയും കവികളുടെയും പ്രഭാഷണങ്ങളും ആദ്യം ഈ ബീച്ച് കാറ്റിലലിഞ്ഞ് പിന്നീട് ലോകമെങ്ങും പരന്നു. രാവിലെ ഉണരുമ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന പരിപാടി, വാർത്തകൾ, നാടകങ്ങൾ, ലളിതഗാനങ്ങൾ, അതൊക്കെ ഒരു കാലത്ത് മലയാളിക്ക് വെറും കേൾവിയായിരുന്നില്ല, ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഈ ബീച്ചിലിരുന്ന് നിങ്ങൾ ചെവിയോർത്താൽ ഇന്നും ആകാശവാണിയിലൂടെ ഒഴുകിയെത്തിയ പഴയ ഗാനങ്ങളുടെയും ഓർമ്മകളുടെയും അലകൾ കേൾക്കാൻ കഴിഞ്ഞേക്കും. മാതൃഭാഷയെ ലാളിച്ചും കലയെ പരിപോഷിപ്പിച്ചും ഈ തീരത്ത് നിന്നാണ് ആകാശവാണി കേരളത്തിന്റെ സാംസ്കാരിക സായാഹ്നങ്ങൾക്ക് വെളിച്ചം നൽകിയത്. കോഴിക്കോട് ബീച്ച് വെറും കാഴ്ചകൾക്കപ്പുറം ഈ നഗരത്തിന്റെ സാംസ്കാരിക സായാഹ്നങ്ങളുടെ കേന്ദ്രമാണ്. വൈകുന്നേരമായാൽ ഈ തീരമുണരും. കുട്ടികളുടെ കളിയാരവം, കച്ചവടക്കാരുടെ സംസാരം, സൗഹൃദ സംഭാഷണങ്ങൾ, അതിലുപരി വിവിധ കലാപരിപാടികൾക്ക് ഈ ബീച്ച് വേദിയാകും. കലയും സാഹിത്യവും എന്നും കോഴിക്കോടിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഏജൻസികളും സാംസ്കാരിക സംഘടനകളും ചേർന്ന് ഇവിടെ ഓപ്പൺ എയർ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ശാസ്ത്രീയ സംഗീത കച്ചേരികൾ, കഥാപ്രസംഗങ്ങൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, പുസ്തക പ്രകാശന ചടങ്ങുകൾ, ഈ ബീച്ചിന്റെ നടപ്പാതകൾ പലപ്പോഴും ഒരു കവിതാവേദിയായി മാറും. ചിലപ്പോൾ ഒരു കവി തന്റെ പുതിയ വരികൾ ഇവിടെ വച്ച് ചൊല്ലുന്നുണ്ടാവും, അല്ലെങ്കിൽ യുവതലമുറയിലെ കലാകാരന്മാർ തങ്ങളുടെ സൃഷ്ടികൾ അവതരിപ്പിക്കുന്നുണ്ടാവും. കടലിനെ സാക്ഷിയാക്കി, അസ്തമയത്തെ പശ്ചാത്തലമാക്കി കലയും സംസ്കാരവും ഇവിടെ സംഗമിക്കുന്നു. ഇവിടുത്തെ ശില്പങ്ങൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്മാരകങ്ങൾ ഈ മണ്ണിന്റെ ധീരമായ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. വൈകുന്നേരം ബീച്ചിലെത്തുമ്പോൾ ഈ ശില്പങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം നിൽക്കുന്നത് പോലും നമ്മുടെ സാംസ്കാരിക ബോധത്തിന് ശക്തി നൽകുന്ന ഒരനുഭവമാണ്. കോഴിക്കോട് ബീച്ച് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, അതൊരു നഗരത്തിന്റെ നോവും കിനാവും പ്രതീക്ഷകളുമാണ്. ചരിത്രത്തിന്റെ പാലത്തിൽ നിന്ന് ആകാശവാണിയുടെ ശബ്ദവീചികൾ കേട്ട് സാംസ്കാരിക സായാഹ്നങ്ങളുടെ വെളിച്ചത്തിൽ നടന്ന് ഒരു നാടിന്റെ സൗഹൃദവും മധുരവും നാം ഇവിടെ അനുഭവിക്കുന്നു. ഈ യാത്ര എനിക്കിഷ്ടമായത് ഇവിടെ എത്തിയപ്പോൾ ഞാൻ കേട്ടത് കടലിന്റെ ഇരമ്പം മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ കൂടിയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: കരയുന്നവരെ ആശ്വസിപ്പിക്കണോ അതോ കരയാൻ അനുവദിക്കണോ? വിഖ്യാത ബയോകെമിസ്റ്റ് വില്യം എച്ച് ഫ്രേ രണ്ടാമൻ നടത്തിയ പഠനങ്ങൾ കണ്ണുനീരിന്റെ രസതന്ത്രത്തെക്കുറിച്ച് വിപ്ലവകരമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയത്. വികാരങ്ങൾ മൂലമുണ്ടാകുന്ന കണ്ണുനീർ കേവലം ഉപ്പുവെള്ളമല്ല, മറിച്ച് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള ഒരു ഉപാധിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നമ്മുടെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ എപ്പോഴെങ്കിലും വെറും ഉപ്പുവെള്ളമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. നാം കരയുമ്പോൾ പുറത്തു വരുന്ന കണ്ണുനീർ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനുമുള്ള പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു ഔഷധമാണ്. ബയോകെമിസ്റ്റ് വില്യം എച്ച് ഫ്രേയുടെ പഠനങ്ങൾ പ്രകാരം കണ്ണിൽ പൊടി പോകുമ്പോൾ വരുന്ന കണ്ണുനീരും സങ്കടം വരുമ്പോൾ വരുന്ന കണ്ണുനീരും രാസപരമായി വ്യത്യസ്തമാണ്. പൊടിയെ പുറന്തള്ളാൻ വരുന്ന കണ്ണുനീരിൽ 98% വെള്ളമാണെങ്കിൽ വികാരങ്ങൾ മൂലമുണ്ടാകുന്ന കണ്ണുനീർ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളെ പുറന്തള്ളാനുള്ള ഒരു വിസർജന പ്രക്രിയയാണ്. നാം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോൾ ശരീരത്തിൽ അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, പ്രൊലാക്ടിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി അടിഞ്ഞുകൂടുന്നു. ഈ ഹോർമോണുകൾ ശരീരത്തിൽ തന്നെ നിൽക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ നാം മനസ്സ് തുറന്ന് കരയുമ്പോൾ ഈ രാസവസ്തുക്കൾ കണ്ണുനീരിലൂടെ പുറത്തേക്കൊഴുകിപ്പോകുന്നു. ഇതൊരു തരം വിഷമുക്തമാക്കൽ പ്രക്രിയയാണ്. കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആശ്വാസത്തിന് പിന്നിലെ പ്രധാന കാരണവും ഈ ഹോർമോണുകളുടെ പുറന്തള്ളലാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൂസിൻ എൻകഫാലിൻ എന്ന പ്രകൃതിദത്തമായ എൻഡോഫിൻ ഒരു മികച്ച വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു. ഇത് ശരീരത്തിലെ വേദന കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. കൂടാതെ ദീർഘനേരം കരയുന്നത് തലച്ചോറിൽ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ തുടങ്ങിയ ഫീൽ ഗുഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ ശാരീരികവും മാനസികവുമായ വേദനകളെ ലഘൂകരിക്കുകയും നമുക്ക് സുരക്ഷിത ബോധവും സമാധാനവും നൽകുകയും ചെയ്യുന്നു. കരച്ചിൽ എന്നത് സത്യത്തിൽ ശരീരത്തിന്റെ ഒരു ഫിസിയോളജിക്കൽ റീസെറ്റാണ്. കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹത്തിലെ പാരാസിമ്പതറ്റിക് വിഭാഗം സജീവമാകുന്നു. ഇത് സമ്മർദ്ദം മൂലം വർദ്ധിച്ച ഹൃദയമിടിപ്പിനെയും ശ്വസനഗതിയെയും സാവധാനത്തിലാക്കുന്നു. അമേരിക്കൻ അക്കാദമി ഓഫ് ഒഫ്താൽമോളജിയുടെ നിരീക്ഷണമനുസരിച്ച് ഈ പ്രക്രിയ ശരീരത്തെ വീണ്ടും സന്തുലിതമായൊരവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കരച്ചിൽ എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ആരോഗ്യത്തിലേക്കുള്ള ഒരു പാലമാണ്. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കരയാതിരിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യും. കരച്ചിൽ അടക്കി പിടിക്കുന്നത് സ്ട്രെസ് ഹോർമോണുകൾ ഉള്ളിൽ തന്നെ തുടരാൻ കാരണമാവുകയും അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും ഹൃദ്രോഗങ്ങളിലേക്കും നയിച്ചേക്കാം. മനസ്സ് തുറന്ന് കരയുന്നത് നമ്മുടെ വൈകാരികമായ പിരിമുറക്കം കുറയ്ക്കുക മാത്രമല്ല, കാഴ്ചയെ തെളിച്ചമുള്ളതാക്കാനും കണ്ണുകളെ ഈർപ്പമുള്ളതാക്കാനും സഹായിക്കും. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഈ സുരക്ഷാ കവചത്തെ സ്നേഹത്തോടെ വേണം നാം കാണാൻ. ഓരോ കണ്ണുനീർത്തുള്ളിയും നിങ്ങളുടെ ഉള്ളിലെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാനുള്ള ശ്രമമാണ്. സങ്കടം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കരഞ്ഞു തീർത്ത ഓരോ രാത്രിക്ക് ശേഷവും പുതിയൊരു പ്രഭാതം കൂടുതൽ തെളിച്ചമുള്ളതാകുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രം നൽകുന്ന ഈ അറിവുകൾ നമ്മുടെ വികാരങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. സമാധാനം എന്നത് കണ്ണുനീരില്ലാത്ത ജീവിതമല്ല, മറിച്ച് കണ്ണുനീരിലൂടെ സമാധാനം കണ്ടെത്താനുള്ള കഴിവാണെന്നാണ്. വികാരങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. ഈ ജൈവ വിസ്മയത്തെ സ്നേഹത്തോടും കരുതലോടെയും നമുക്ക് നോക്കിക്കാണാം. അറിവിലൂടെയും തിരിച്ചറിവിലൂടെയും കൂടുതൽ സന്തുലിതമായൊരു ജീവിതം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: സന്മനസ് എന്ന് പറഞ്ഞാൽ അന്യ ദുഃഖത്തിൽ അലിയുകയും ആവുന്നത്ര സ്നേഹം കൊടുത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നന്മ തന്നെയാണ്. അങ്ങനെയുള്ള സന്മനസ്സുകളുടെ ഉടമകൾക്ക് അവകാശപ്പെട്ടതാകുന്നു സമാധാനം. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലെന്ത്? സമാധാനമില്ലെങ്കിൽ എന്തു ഫലം? നല്ലൊരു മനസ്സ് തെളിഞ്ഞ കണ്ണാടി പോലെ ആയിരിക്കണം. അല്പമൊരു മങ്ങലേറ്റാൽ മതി, അതിൽ സത്യം തെളിയുകയില്ല. മനസ്സിൽ കളങ്കമുണ്ടാകരുത്. കളങ്കമുള്ള മനസ്സിൽ നന്മയുടെ വിത്തുകൾ മുളയ്ക്കില്ല. മനുഷ്യ സ്നേഹത്തിന്റെ പ്രകാശകിരണങ്ങൾ അവിടെ കടന്നു വരില്ല. ഇതുകൊണ്ടുള്ള ദുരിതം മറ്റുള്ളവർക്ക് മാത്രമല്ല, അവനവനും കൂടി ബാധകമാണ്. കാരണം ധർമ്മം മനസ്സിൽ നിന്ന് തുടങ്ങുന്നു. മനസ്സ് വിഷമയമായിരിക്കുന്ന ഒരാളിന്റെ പ്രവൃത്തികളും പ്രകടനങ്ങളും പ്രസ്താവനകളും എത്രത്തോളം വിശ്വാസ്യമാവും? അതുകൊണ്ട് ഈ ലോകത്തിന് എന്താണ് ഗുണം? ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തിനെ തന്നെ വഞ്ചിക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കാൻ വൈകി പോകുന്നു. നന്മയും തിന്മയും സൃഷ്ടിക്കുന്നത് മനസ്സാണ്. ശാന്തവും നിഷ്കളങ്കവുമായ മനസ്സ് പർണാശ്രമം പോലെ പവിത്രമാണ്. ശ്രീബുദ്ധൻ പറയുന്നു, മനസ്സാണെല്ലാം, എല്ലാം മനസ്സിലാണ്. മനസ്സിലുള്ളത് എവിടെയുമുണ്ട്, മനസ്സിലില്ലെങ്കിൽ ഒരിടത്തുമില്ല. ബുദ്ധൻ മനോമാത്ര സിദ്ധാന്തം എന്നൊരു ചിന്താ പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു. ദുർബലവും ദുഷ്ടവുമായ മനസ്സ് നിസാര വസ്തുക്കളെ പോലും പവിത്രീകരിച്ചു കാണിക്കുന്നു. വലിയ വലിയ കാര്യങ്ങളാവട്ടെ, അതിൽ പതിയുകയുമില്ല. കാരണം നേരത്തെ പറഞ്ഞ കണ്ണാടിയിലെ കളങ്കം തന്നെ. ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളയുന്നതിനേക്കാൾ പ്രധാനം മനസ്സിലെ അഴുക്ക് കഴുകിക്കളയുക എന്നതാണ്. മനസ്സ് ശുദ്ധമായാൽ അവിടെ ദൈവം വസിക്കും. അങ്ങനെ ഒരു മനസ്സിനെ അധർമ്മചിന്തകൾ തീണ്ടുകയില്ല. അത് സദാ ധർമ്മനിരതമായിരിക്കും. നമ്മുടെ മനസ്സ് അങ്ങനെയാവട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴെത്തി നിൽക്കുന്നത് ജൂൺ 4-ന്റെ തെരുവീഥികളിലാണ്. 1940 ജൂൺ 4, വി ഷാൽ ഗോ ഓൺ ദ എൻഡ്, വി ഷാൽ ഫൈറ്റ് ഇൻ ഫ്രാൻസ്, വി ഷാൽ ഫൈറ്റ് ഓൺ ദ സീസ് ആൻഡ് ഓഷൻസ്. നമ്മൾ സമതലങ്ങളിൽ വെച്ച് യുദ്ധം ചെയ്യും, നമ്മൾ തെരുവുകളിൽ വെച്ച് യുദ്ധം ചെയ്യും, നമ്മൾ കുന്നിൻ പുറങ്ങളിൽ വെച്ച് യുദ്ധം ചെയ്യും. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ സിംഹഗർജനം ദേ മുഴങ്ങിക്കേൾക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാന്തിരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ഫാൽഗുണി പഥക് പാടുന്നത് കേൾക്കാം.

0: ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ, യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പു നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ജോനിത ഗാന്ധി ആലപിച്ച ഗാനം.

0: എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ? അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ?
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം അനുരാധ പുതുവാള ആലപിച്ച ഗാനം

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേ ഉള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കവിതാ കൃഷ്ണമൂർത്തി ആലപിച്ച ഗാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യം വച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,70,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
0: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേതു ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
0: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19 സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
0: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനം ഒരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവെ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവ ഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: കേരളത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ 100 അല്ല, 1000 അല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തിനിൽക്കുന്നതുപോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖതസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം KS ചിത്ര ആലപിച്ച ഗാനം.

ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ. അതായിരുന്നു എന്റെ ഇതിഹാസം. അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ധ്വനി ദാനുശാലി പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം തുൾസികുമാർ ആലപിച്ച ഗാനം.

സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതെ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കായാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ. സന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം പരമ്പര താക്കൂർ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് നിയാസ് എന്നാണ്, വരുന്നത് പൂന്തറയിൽ നിന്നാണ്. ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് എൻ്റെ അമ്മയ്ക്കാണ്.
2: ഒരു കരിമുകിലിനു ചിറകുകൾ അരുളിയ തെന്നലി
1: എന്ന് പറയുന്ന സാർലിയിലെ സോങ്ങാണ്.

എൻ്റെ പേര് അനക. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നേ. ഇന്ന് കരുണാസായി റേഡിയോയിലൂടെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ചാന്തുപൊട്ട് സിനിമയിലെ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലെ എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് സ്വാതി, ഞാൻ തിരുവനന്തപുരം ജില്ല ധനുസരത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് കേൾക്കാൻ താല്പര്യം ഇഷ്ടമുള്ള പാട്ട്, താല്പര്യം കൂടിയ ഒരു പാട്ടാണ് നിനക്ക എന്നൊരു പാട്ട്. അതായത് ഇത് ഞങ്ങളുടെ ലോകം എന്ന സിനിമയിലെ നിനക്ക എന്ന പാട്ട്. അത് ഞാൻ എന്റെ ഫ്രണ്ട് ഹർഷനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

ഹായ്, എൻ്റെ പേര് അഭിനവാണ്. ഞാൻ ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ജൂൺ എന്ന് പറയുന്ന സിനിമയിലെ ആദ്യം തമ്മിൽ എന്ന സോങ്ങാണ് സൂര്യ സന്തോഷ പാടിയത്.

ഹായ്, ഞാൻ മീര. ഞാൻ നെയ്യാറ്റിൽ നിന്ന് വരുന്നു. കരുണാസായി റേഡിയോയിൽ ഇന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് അബീന ജാവോ ഛോഡുകർ, ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും കൂടി ചേർന്ന് പാടിയത്.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അശ്വതി ബാബു, ഞാൻ പേരൂർക്കടയിൽ നിന്ന് വരെയാണ്. ഇന്ന് കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് കാണാൻ മുള്ളാൽ എന്ന പാട്ടാണ്, സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്ന്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അനുരാഗ് എന്നാണ്. എനിക്ക് കരുണ സായി റേഡിയോയിലൂടെ ഇന്ന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ആലവനം തീടും തായ്മനം എന്ന് തുടങ്ങുന്ന ഗാനമാണ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. എല്ലാ യുദ്ധങ്ങളും പോരാടൽ മാത്രമല്ല, ചില യുദ്ധങ്ങൾ നിശബ്ദതയിലൂടെ ആയിരിക്കും. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലോ വ്യക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങളിലോ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയും ഇത് സംഭവിക്കാം. നമ്മുടെ ഉള്ളിലെ നാഡീവ്യൂഹം വെല്ലുവിളികളെ നേരിടുന്നത് എപ്പോഴും പോരാടിക്കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ നിശ്ചലമായി കൊണ്ടുമാണ്. നമ്മുടെ തലച്ചോറിന്റെ പ്രാഥമിക ലക്ഷ്യം അതിജീവനമാണ്. എന്നാൽ അതിജീവനം എന്നാൽ എപ്പോഴും കൂടുതൽ അധ്വാനിക്കുക എന്നല്ല അർത്ഥം. ചില സാഹചര്യങ്ങളിൽ അമിതമായ സമ്മർദ്ദത്തിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ തലച്ചോർ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് പിൻവാങ്ങൽ അഥവാ ഷട്ട്ഡൗൺ. ഡോക്ടർ സ്റ്റീഫൻ പോർജസ് വികസിപ്പിച്ച പോളിവാഗൽ തിയറി പ്രകാരം നമ്മുടെ ഓട്ടോണമിക് നാഡീവ്യൂഹം മൂന്ന് രീതിയിൽ പ്രതികരിക്കുന്നു. ഒന്നാമത്തേത് സോഷ്യൽ എൻഗേജ്മെന്റ് ആണ്. അതായത് നാം സുരക്ഷിതരാണെന്ന് തോന്നുമ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകുകയും ശാന്തരായിരിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് ആണ്. ഒരു ഭീഷണി നേരിടുമ്പോൾ അതിനോട് പോരാടാനോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനോ ശരീരം തയ്യാറെടുക്കുന്നു. മൂന്നാമത്തേത് ഡോർസൽ വാഗൽ ഷട്ട്ഡൗൺ ആണ്. സമ്മർദ്ദം നമ്മുടെ താങ്ങാവുന്ന പരിധിക്കും അപ്പുറമാകുമ്പോൾ ശരീരം ഊർജം ലാഭിക്കാനായി പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നു. ഇതൊരു പരാജയമല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു സേഫ്റ്റി ഫ്യൂസ് പോലെയാണ്. ഇത് പ്രകടമാക്കുന്ന ചില രീതികളുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കാൻ കഴിയാത്ത മാനസിക മന്ദത അഥവാ മെന്റൽ ഫോഗ്, സന്തോഷമോ സങ്കടമോ ഒന്നും അനുഭവപ്പെടാത്ത വൈകാരിക മരവിപ്പ് അഥവാ ഇമോഷണൽ നംനെസ്, സ്വന്തം ശരീരത്തിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ വേർപെട്ടതുപോലെയുള്ള തോന്നൽ അതായത് ഡിസോസിയേഷൻ, ശാരീരികമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള തളർച്ച അല്ലെങ്കിൽ ഊർജക്കുറവ്, അമിതമായ വേദനയോ മാനസിക ആഘാതമോ അനുഭവപ്പെടുമ്പോൾ ആ വേദനയുടെ തീവ്രത കുറയ്ക്കാൻ തലച്ചോർ ബോധപൂർവം നമ്മുടെ അവബോധത്തെ കുറയ്ക്കുന്നു. ഇത് സിസ്റ്റത്തിന് കൂടുതൽ ആഘാതമേൽക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധ തന്ത്രമാണ്. കഠിനമായ മെഡിക്കൽ അവസ്ഥകളിലും ശരീരം ഇതേ രീതിയിൽ ലോ എനർജി മോഡിലേക്ക് മാറാറുണ്ട്. ഷട്ട്ഡൗൺ എന്നത് ഒരു സ്ഥിരമായ അവസ്ഥയല്ല. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലൂടെ നമ്മുടെ നാഡീവ്യൂഹത്തെ വീണ്ടും സുരക്ഷിതത്വത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മെ സംരക്ഷിക്കുന്ന വ്യക്തികളുടെയും സാഹചര്യങ്ങളുടെയും സാമീപ്യം ലളിതമായ വ്യായാമങ്ങളിലൂടെ ശരീരത്തിന് സുരക്ഷിതത്വത്തിന്റെ സന്ദേശം നൽകൽ, ശ്വസന വ്യായാമങ്ങൾ, മൈൻഡ്ഫുൾനെസ് എന്നിവ വഴി നാഡീവ്യൂഹത്തെ ശാന്തമാക്കുക. നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും ബ്ലാങ്ക് ആകുകയോ തളർച്ച അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബലഹീനതയല്ല, പകരം അമിതമായ ഭാരത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ നാഡീവ്യൂഹം നടത്തുന്ന ശ്രമമാണ്. ഈ അവസ്ഥയെ മനസ്സിലാക്കുന്നത് തന്നെ സുഖപ്പെടലിലേക്കുള്ള ആദ്യ പടിയാണ് എന്ന് മറന്നുപോകരുത്.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് തലച്ചോറിന്റെ ഒത്തുകളിയെക്കുറിച്ച് കേൾക്കാം.

0: ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ പുലർത്തുന്ന അഭിപ്രായങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ, ഇതൊക്കെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് എടുക്കുന്നവയാണ് എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു രഹസ്യ എഡിറ്റിംഗ് ടീം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ യുക്തിയെയും വികാരങ്ങളെയും നിരന്തരം എഡിറ്റ് ചെയ്തും മാറ്റങ്ങൾ വരുത്തിയും ഒരു സ്ഥിരതയുള്ള കഥ സൃഷ്ടിച്ച് നമ്മെ അനിശ്ചിതത്വത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന രണ്ട് ശക്തികളാണ് അമിഗ്ഡലയും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും. ഈ രണ്ട് തലച്ചോർ ഭാഗങ്ങൾ ചേർന്ന് എങ്ങനെയാണ് നമ്മെ യുക്തിസഹമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നിലവിലുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ മടിക്കുന്നതെന്നും മനസ്സിലാക്കണം. നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ശത്രു അനിശ്ചിതത്വമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാതിരിക്കുന്നത് അതിജീവനത്തിന് ഒരു ഭീഷണിയായി തലച്ചോറ് കാണുന്നു. നമ്മുടെ തലച്ചോറ് ഒരു ടേപ്പ് റെക്കോർഡർ അല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു. അതുപോലെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും കേവലം വസ്തുതകളുടെ ശേഖരമല്ല, മറിച്ച് ലോകത്തെ മനസ്സിലാക്കാനും അതിജീവിക്കാനുമുള്ള ഒരു വഴികാട്ടി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. ഈ പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് തലച്ചോറ് ഭാഗങ്ങളെ പരിചയപ്പെടാം. ഒന്ന് അമിഗ്ഡലയാണ്, ശരിക്കും പറഞ്ഞാൽ അലാം സിസ്റ്റമാണ്, നമ്മുടെ തലച്ചോറിലെ വൈകാരിക കേന്ദ്രം. ഭയം, കോപം, സന്തോഷം തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. ഇതൊരു അലാറം സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്നു. പുതിയതോ അപരിചിതമോ നമ്മുടെ നിലവിലുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതോ ആയ ഏതൊരു വിവരത്തെയും ഇത് ഒരു ഭീഷണിയായി കാണും. അപ്പോൾ അമിഗ്ഡല ഒരു നെഗറ്റീവ് വൈകാരിക സിഗ്നൽ നൽകും, അതായത് സുരക്ഷിതമല്ല എന്ന മുന്നറിയിപ്പ്. അടുത്തത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്, യുക്തിയുടെയും ആസൂത്രണത്തിന്റെയും തീരുമാനമെടുക്കുന്നതിന്റെയും കേന്ദ്രം, തലച്ചോറിലെ സിഇഒ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. സാധാരണഗതിയിൽ വൈകാരിക സിഗ്നലുകൾ വിലയിരുത്തി ഏറ്റവും യുക്തിസഹമായ തീരുമാനമെടുക്കേണ്ടത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ രണ്ട് ഭാഗങ്ങളും ചേർന്ന് എങ്ങനെയാണ് നമ്മൾ അറിയാതെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ചിന്തകളെ വളച്ചൊടിക്കുന്നത് എന്നും അമിഗ്ഡല ഭീഷണിയായി കാണുന്ന ഒരു വിവരത്തെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും നോക്കാം. അമിഗ്ഡല നൽകുന്ന വികാരം, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് നൽകുന്ന യുക്തി. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അമിഗ്ഡലയിൽ നിന്നുള്ള വൈകാരിക സിഗ്നലുകൾ സ്വീകരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അപരിചിതമായ ഒരു പുതിയ സാമ്പത്തിക ആശയം കേൾക്കുമ്പോൾ അമിഗ്ഡല ഇതൊരു റിസ്ക്കാണ്, എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന നെഗറ്റീവ് വികാരം നൽകുന്നു. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ജോലി ഇവിടെ ആ വികാരത്തെ ചോദ്യം ചെയ്യുകയല്ല. എന്താണ് എനിക്ക് ഇത് ഇഷ്ടപ്പെടാത്തത്, ഈ ആശയം ശരിയല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആ വികാരത്തെ ന്യായീകരിക്കാൻ അഥവാ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉടൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും, ഓഹോ, എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ ആശയം തെറ്റായിരിക്കണം. തുടർന്ന് ആ നെഗറ്റീവ് വികാരത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളും യുക്തികളും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉടനടി കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ പ്രക്രിയയാണ് മനഃശാസ്ത്രത്തിന്റെ കോഗ്നിറ്റീവ് ബയാസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ നിലവിലുള്ള വിശ്വാസങ്ങൾക്കും വികാരങ്ങൾക്കും അനുയോജ്യമായ ഒരു സുസംഘടിതമായ സൃഷ്ടിക്കാനുള്ള തലച്ചോറിന്റെ വഴിയാണ് ഇത്. വികാരവും യുക്തിയും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല എന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ തലച്ചോറ് നടത്തുന്ന ഒരു ഒത്തുകളിയാണ് ഇത്. ഈ കോഗ്നിറ്റീവ് ബയസിന്റെ ഏറ്റവും അപകടകരമായ രൂപമാണ് കൺഫർമേഷൻ ബയാസ്. ഇത് നമ്മുടെ വൈകാരികമായ പ്രതികരണവും യുക്തിയും തമ്മിലുള്ള ഈ ബന്ധത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. നമ്മുടെ മുൻധാരണകളെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി തലച്ചോറ് കാണുന്നു. ഉടൻ തന്നെ അമിഗ്ഡല ഭയത്തിന്റെയും അസ്വസ്ഥതയുടെയും ഒരു അലാറം മുഴക്കുന്നു. ഈ വികാരത്തെ ഉടൻ തന്നെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഏറ്റെടുക്കുന്നു. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ധർമ്മം ഈ ഭീഷണിയെ തടയുക. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന് ലഭിച്ച പുതിയ വിവരത്തെ വിമർശിക്കാനുള്ള എല്ലാ യുക്തിയും ന്യായീകരണങ്ങളും അത് പെട്ടെന്ന് കണ്ടെത്തും. ഉദാഹരണത്തിന്, നിങ്ങൾക്കിഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ശക്തമായ ഒരു തെളിവ് കിട്ടിയാൽ നിങ്ങളുടെ അമിഗ്ഡലയ്ക്ക് അസ്വസ്ഥത തോന്നും. നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉടൻ തന്നെ ആ തെളിവിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഫേക്ക് ന്യൂസാണ്, എതിരാളികൾ ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ ന്യായീകരിച്ച് തള്ളിക്കളയാൻ ശ്രമിക്കും. ഇവിടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് വിവരങ്ങൾ കണ്ടെത്താനല്ല, മറിച്ച് നിലവിലുള്ള വിശ്വാസങ്ങളെ സംരക്ഷിക്കാനാണ്. നമ്മുടെ വികാരങ്ങളുമായി ബന്ധിപ്പിച്ച യുക്തിപരമായ കഴിവുകൾ അഥവാ ന്യൂറൽ പാത്വേസ് ഈ പ്രതിരോധത്തിന് ശക്തി നൽകുന്നു. ഇത് കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ നിലവിലെ കാഴ്ചപ്പാടുകളെ പിന്തുണയ്ക്കുന്ന വാർത്തകളും തെളിവുകളും മാത്രം തിരഞ്ഞെടുത്ത് വായിക്കാൻ തുടങ്ങും. ഈ പ്രക്രിയയാണ് ഈ ലോകത്ത് ധ്രുവീകരണവും അഥവാ പോളറൈസേഷനും ആശയപരമായ ഏറ്റുമുട്ടലുകളും കൂടാൻ പ്രധാന കാരണം. നമ്മുടെ തലച്ചോറിന്റെ ഈ സംരക്ഷണ സംവിധാനം പലപ്പോഴും നമ്മെ അപകടപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ പറ്റിച്ച നിമിഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ പറ്റിച്ചതായി തോന്നിയിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു വലിയ തുക ഒരു സ്റ്റോക്കിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്റ്റോക്ക് തകരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാർത്ത നിങ്ങൾ കാണുന്നു. സാധാരണഗതിയിൽ നിങ്ങൾക്ക് പേടി തോന്നും. അതിന് കാരണം അമിഗ്ഡലയാണ്. എന്നാൽ നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉടൻ തന്നെ ആ ഭയം ന്യായീകരിക്കുന്നു. ഇല്ല, ഈ വാർത്ത തെറ്റാണ്, കമ്പനി ശക്തമാണ്, മറ്റ് സ്റ്റോക്കുകൾ മാത്രമേ തകരുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ ആ സ്റ്റോക്കിനെ പുകഴ്ത്തുന്ന മറ്റ് ലേഖനങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് വായിക്കും. നഷ്ടം സംഭവിച്ച ശേഷമായിരിക്കും നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. അമിഗ്ഡലയും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും തമ്മിലുള്ള ഈ രഹസ്യ ബന്ധത്തെ തകർക്കാൻ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ. അതാണ് മെറ്റാകോഗ്നിഷൻ അഥവാ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നത്. ഒരു പുതിയ ആശയം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയാൽ ഉടൻ തന്നെ തീരുമാനമെടുക്കാതെ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. നിങ്ങളുടെ അമിഗ്ഡലയാണ് അലാറം മുഴക്കുന്നത് എന്ന് തിരിച്ചറിയുക. എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിക്കുക. ഇത് എന്റെ പഴയ വിശ്വാസങ്ങൾക്ക് ചേരാത്തതുകൊണ്ടാണോ അതോ ഇതിന് യുക്തിപരമായ പിഴവുകൾ ഉള്ളതുകൊണ്ടാണോ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ നിലവിലെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്ന തെളിവുകൾ മനഃപൂർവ്വം വായിക്കാൻ ശ്രമിക്കുക. അനിശ്ചിതത്വത്തെ ഒരു ഭീഷണിയായി കാണാതെ പുതിയ അറിവിലേക്കുള്ള വാതിലായി കാണാൻ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ പരിശീലിപ്പിക്കുക. നമ്മുടെ തലച്ചോറ് നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ എഡിറ്റിംഗ് എത്രത്തോളം ശക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ തവണ നമ്മൾ ഞാൻ യുക്തിപരമായി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ അമിഗ്ഡലയും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും ഒരുമിച്ച് നിന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ മെനയുന്നുണ്ടാവാം. നമ്മുടെ ചിന്തകളെക്കുറിച്ച് നമ്മൾക്ക് തന്നെ സംശയമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വളരുന്നത്. ഒന്നാലോചിച്ചാൽ ഈ ജാതിയും മതവും എല്ലാം തലച്ചോറിന്റെ ഒത്തുകളിയുടെ ഫലമാണ്. എന്തിന് ദൈവം പോലും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ഹലോ ആൻഡ് വെൽക്കം. ഐ മീൻ ദു ബിഎം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് BPD ആണ്, അഥവാ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, എന്നാൽ അധികം ആരും സംസാരിച്ച് കേൾക്കാത്ത ഒരു ഡിസോർഡറും കൂടെയാണ്. ഒത്തിരി തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ഭയങ്കര നിഗൂഢതമായിട്ടും പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്ന ഒരു അസുഖം കൂടെയാണിത്. സോ എന്താണ് BPD, അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണ്, എന്തുകൊണ്ട് BPD വരുന്നു എന്ന് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് ഇനി ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യമായിട്ട് തന്നെ എന്താണ് BPD? ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ ഒരു ഡിസോർഡർ ഒരു മനുഷ്യന്റെ സ്ഥിരമായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ വികാരത്തിന്റെ സ്ഥിരതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ്. അതിന് നമ്മൾ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയും. ഇത് ആൻസൈറ്റി ആയിട്ടോ ഡിപ്രഷൻ ആയിട്ടോ മൂഡ് സ്വിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ആയിട്ടോ ഒക്കെയാണ് പുറത്തു വരുന്നത്. BPD ഉള്ള ഒരാൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ നോർമലി ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്ന പോലത്തുള്ള ഇമോഷൻസ് അവർക്ക് കുറച്ച് അധികമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് അവരിത്തിരി സെൻസിറ്റീവ് ആയിപ്പോവും. സാധാരണ ഒരാൾക്ക് അനുഭവിക്കുന്ന വിഷമങ്ങൾ അവര് വലുതായിട്ട് കാണിക്കുന്നു. നമ്മൾ വിചാരിക്കും അവരത് ചിലപ്പോ അത് ഉണ്ടാക്കിയെടുക്കുന്നതാണോ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അവരുടെ സെൻസിറ്റിവിറ്റി ഇത്ര ഹൈ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് കാണുന്നത്. പിന്നെയുള്ളത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരാം, അതായത് വ്യക്തിബന്ധത്തെ ഇത് വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. എത്ര തന്നെ അടുത്ത ആൾക്കാരായാലും അല്ലെങ്കിൽ ആ ആള് സേഫായിട്ടാണ് ഉള്ളതെങ്കിലും അവർക്ക് എപ്പോഴും അവരെ ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ പോകും, അല്ലെങ്കിൽ എപ്പോഴും ഒരു പേടി അവരുടെ ഉള്ളിൽ കാണും. അതാണ് BPDയുടെ മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ. അത് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് എങ്ങനെ കാണിക്കും എന്ന് വെച്ചാൽ, ചിലവരെ ഭയങ്കര ഇഷ്ടത്തിലായിരിക്കും, ഒരാളുമായിട്ട് ഓവർ അറ്റാച്ച്മെന്റ് വരും, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ഒട്ടും ഇഷ്ടമില്ലാതാവും. സ്പെസിഫിക്കലി അവർക്കൊരു കാരണം പറഞ്ഞ് അതിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് അവർക്കൊരു റീസൺ പറയാൻ വേണ്ടി അറിയത്തില്ലായിരിക്കും. പിന്നെയുള്ളതാണ് ഇമ്പൾസീവ് ബിഹേവിയർ. ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോൾ എന്ത് തോന്നുന്നു അവരത് ചെയ്യും. അതിന്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അവർ വലിയ രീതിക്ക് അവയറായിരിക്കില്ല. അതായത് ഇപ്പോൾ ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ ഡ്രൈവ് ചെയ്യും, ഒരു ആക്സിഡന്റ് ഉണ്ടാവുമെന്നോ ഇത് ആർക്കെങ്കിലും അപകടം ഉണ്ടാക്കുമെന്നോ അവർ ചിന്തിക്കാറില്ല. പിന്നെയുള്ളത് ഓവറായിട്ട് ചിലപ്പം സെക്സ് ഡ്രൈവ് കൂടുതലായിരിക്കും. സോ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് പോലത്തുള്ള ആക്ടിവിറ്റീസിൽ ഇവർ എൻഗേജ് ആവാൻ തുടങ്ങും. പിന്നെയുള്ളതാണ് സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് മദ്യപാനം, പുകവലി, ഡ്രഗ്സ് യൂസ്. ഇതിന്റെ ഒന്നും ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് അറിയാണ്ട് ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെയുള്ള ഒരു സിംറ്റമാണ് ദൂർത്തടി, കയ്യിലുള്ള പൈസയൊക്കെ പെട്ടെന്ന് തന്നെ ചെലവാക്കുക, സേവിങ്സ് ഇല്ലാണ്ടിരിക്കുക. ഇത് അതിന്റെ വേറൊരു ലക്ഷണമാണ്. പിന്നെ ഉറക്കത്തിന് ഇത് എഫക്ട് ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ഇവർക്ക് ഉണ്ടാവാറില്ല. രാത്രി ചിലപ്പോൾ ഫുൾ ടൈം ഉണർന്നിരിക്കാറുണ്ടായിരിക്കും. ഫുഡും ഒന്നും കറക്റ്റായിട്ട് എടുക്കാത്തില്ല. ഫുഡിന്റെ പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാറുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് കോഗ്നിറ്റീവ് ഡിസോർഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം, അവരിപ്പോ എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നെന്നോ പെട്ടെന്ന് അവർക്കൊരു ഒരു ബോധം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോ പെട്ടെന്ന് അവരെവിടെയെങ്കിലും പോകുന്നതായിരിക്കും അവർ മറന്നുപോകും, എന്തിനാ ഞാനിവിടെ വന്നത്, ഞാൻ എന്ത് ചെയ്യാനാ വന്നത്. മെമ്മറി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോവാറുണ്ട്, ഒരേ ടൈം പല ചിന്തകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി ഇഷ്യൂസ് BPD ഉള്ളവർക്ക് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് കാണാറുമുണ്ട്. പിന്നെയുള്ളത് ഡിസോസിയസ് സിംറ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാ എന്തിനാ വന്നത് എന്നുള്ള ഒരു ബോധം നഷ്ടപ്പെടാറുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് മറന്നു പോവുക, അങ്ങനത്തെ കുറെ കേസസ് വരാറുണ്ട്. പിന്നെയുള്ളത് ഇതിന്റെ ഒരു പ്രായപരിധിയാ പറയുന്നത്. നോർമലി എന്തുകൊണ്ടാണ് BPD വരുന്നത് എന്ന് ചോദിച്ചാല് കൂടുതലായിട്ടും അതിന് റീസൺ പറയുന്നത് ബ്രെയിനിന്റെ ഫങ്ഷൻ ഒരു പ്രധാന റീസൺ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഉണ്ടാകുന്ന ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ചില പാർട്സ് അത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അബ്യൂസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പേരൻസ് സെപ്പറേറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടും BPD വരാൻ ഭയങ്കര ചാൻസ് ആണ്. അതുപോലെ തന്നെ കുട്ടികളെ കറക്റ്റായിട്ട് സ്നേഹിക്കുന്നില്ല, പേരൻസ് അവരെ നെഗ്ലക്ട് ചെയ്യുകയാണ്, ഇങ്ങനത്തെ പല, അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇന്റൻസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായി അത് ബ്രേക്കപ്പ് ആയി, ഇതെല്ലാം ബി പി ഡി വരാനൊരു ചാൻസ് ആണ്. സോ വലിയ ആൾക്കാർക്ക് മാത്രമല്ല, ഈവൻ 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടികൾക്ക് പോലും ഇത് വരാം. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിൽ ഇതിന്റെ സിംറ്റംസ് അവർ കാണിച്ചു തുടങ്ങും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോയാൽ ആസ് എൻ ഇൻഡിവിജ്വൽ അവർ വലുതാകുമ്പോൾ നമുക്ക് അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ആ ട്രോമാസ് കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്ത് പോയിട്ടില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ വൺസ് നമുക്ക് ബി പി ഡി ഉണ്ട്, ഇന്ന ഇന്ന ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിയർലി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുക. നിങ്ങളുടെ ഇമോഷൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മയാണോ, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതെ പറ്റാത്ത ഇഷ്യൂസ് ആണോ, എന്താണെങ്കിലും സൈക്കോളജിസ്റ്റിനെ കണ്ട് കാര്യം സംസാരിക്കുക. നമുക്ക് ടെസ്റ്റും അവൈലബിൾ ആണ്. സോ ബി പി ഡിയുടെ ടെസ്റ്റിംഗ്, അവർ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ ചെയ്യും. ടെസ്റ്റ് നിങ്ങളുടെ ആൻസൈറ്റി ചിലപ്പം ഹൈ ആയിരിക്കും, ഡിപ്രഷൻ ഹൈ ആയിരിക്കും. അത് പൊതുവേ ആൻസൈറ്റിയിലോ ഡിപ്രഷനോട്ടല്ല, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഈ പറഞ്ഞ ലക്ഷണങ്ങളും കൂടി നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ബി പി ഡിയുടെ ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കേഷൻസ് ബി പി ഡിക്ക് മാത്രം അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പകരം നമുക്കത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ആൻസൈറ്റിയുടെയും ഡിപ്രഷന്റെയും മരുന്ന് കഴിച്ച് നമുക്ക് ഒരു പരിധിവരെ ബി പി ഡി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ആൻസൈറ്റിയും ഡിപ്രഷനും ഒന്ന് ഓക്കെ ആവുമ്പോൾ, നിങ്ങളുടെ മൂഡ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, നമ്മൾ എടുക്കുന്ന തെറാപ്പി നമുക്ക് ബലിച്ചു തുടങ്ങാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവർ തരും? ഫസ്റ്റ് വന്നിട്ട് നമ്മൾ കൂടുതലും ഡയലറ്റിക്കൽ ബിഹേവിയർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡി ബി ടി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാറുള്ളത്. കൂടുതലായിട്ടും ബി പി ഡിക്ക് അതാണ് മോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞതുപോലത്തുള്ള മൂഡ് സ്വിങ്സും അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് കൂടുതൽ ഇമോഷൻസ് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡെയിലി ഉള്ള നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ പോലും നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. സോ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ഒരു ടാസ്ക് കൊടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ നമ്മൾ അതാത് അടുക്കും ചിട്ടയിലും ചെയ്യാൻ ഈ ഡി ബി ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാറാണ് നോർമലി കാണാറുള്ളത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഓർ സി ബി ടി. സി ബി ടിയിൽ പ്രധാനമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഗ്നിഷൻ, അതായത് നമ്മുടെ തോട്ട്സിനെ നമ്മുടെ ഈ ബി പി ഡി എഫക്ട് ചെയ്യാറുണ്ട്. സോ ആദ്യം നമുക്ക് നമ്മളെ കുറിച്ച് ഭയങ്കര ഡൗട്ട് ആയിരിക്കും, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒത്തിരി ഇങ്ങനെ സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അത് നമ്മുടെ സെൽഫ് ഇമേജിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്നുള്ളൊരു തോട്ടിലോട്ട് പോകുമ്പോൾ അതിനെ മാറ്റി ഇത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരുന്ന സിംറ്റംസ് മാത്രമാണ്, അല്ലാതെ അതൊരു പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബാധിക്കുന്ന ഇഷ്യൂസ് അല്ല എന്ന് പറഞ്ഞ് കൊടുത്ത് അവരെ മാറ്റിയെടുക്കുക. പിന്നെ നമ്മൾ തോട്ട് ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങോ എന്നൊക്കെ പറയാം. സോ ആ തിങ്കിങ്ങിന്റെ പാറ്റേണിനെ മാറ്റി കൊണ്ടുവരുന്ന തെറാപ്പീനെയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ. അതുവഴി നമ്മുടെ ആ പേഴ്സന്റെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാറാ പതിവ്. പിന്നെ നമ്മൾ മെഡിറ്റേഷൻസ് ഒക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ തന്നെ ബോഡിയും ശാന്തമാവും. അതോടൊപ്പം പല തരത്തിൽ മെമ്മറി ഇഷ്യൂസ് ഉള്ളവർക്കായാലും കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കുറയുന്ന ഒരു അവസ്ഥയും കൂടെയാണ് ബി പി ഡി. സോ മെഡിറ്റേഷൻസ് ഒക്കെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂട്ടും, അതുവഴി ബോഡീനെ ഒന്ന് കാമാക്കി നിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതുപോലെ പിന്നെ ട്രോമ ബേസ്ഡ് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ബി പി ഡി ഉണ്ടാവുന്ന ട്രോമ ബേസ്ഡ് എന്തെങ്കിലും സാഹചര്യത്തിലാണെങ്കിൽ ട്രോമ ബേസ്ഡ് തെറാപ്പീസും അല്ലെങ്കിൽ സ്കീമ തെറാപ്പി പോലത്തുള്ള തെറാപ്പീസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇതെല്ലാം അവർ ട്രോമയെ ആദ്യം അഡ്രസ്സ് ചെയ്ത് ട്രോമേന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറച്ച് കൊണ്ടുവന്നിട്ട് പതിയെ അവരെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. December 8, 2012. എന്റെ അടുത്തെത്തുമ്പോൾ പ്രസാദിന് പ്രായം 35. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രോജക്ട് മാനേജറാണ് അദ്ദേഹം. കൂടെ വന്ന ഭാര്യ ചിത്രയുടെ മുഖത്ത് കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ഡോക്ടർ, ഇദ്ദേഹത്തോടൊപ്പം ജീവിക്കുക എന്നത് അസാധ്യമായി മാറുകയാണ്, എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെ നിർബന്ധിക്കരുത്, ചിത്ര പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞു, ചിത്ര കൂൾ കൂൾ കൂൾ. പ്രസാദിനാകട്ടെ രോഗവിവരങ്ങളൊന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹം തന്റെ പരാതികൾ ഒരു ഡയറിയിൽ പോയിന്റ് തിരിച്ച് കൃത്യമായി എഴുതിക്കൊണ്ടാണ് വന്നത്. അത് നന്നായി, വളരെ നന്നായി, ഞാൻ മനസ്സിൽ പറഞ്ഞു. പ്രസാദ് പറഞ്ഞത് ഇതാണ്, എനിക്കൊരു പ്രശ്നവുമില്ല ഡോക്ടർ, പക്ഷെ എന്റെ ചുറ്റുമുള്ളവർക്കൊന്നും ഉത്തരവാദിത്തമില്ല, ആരും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല, ചിത്ര പോലും, പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും. ഞാൻ വളരെ കാര്യമായി പ്രസാദ് പറയുന്നതും പ്രസാദ് എഴുതിക്കൊണ്ടുവന്നതും ശ്രദ്ധയോടെ കേൾക്കുകയും വായിക്കുകയും ചെയ്തു. അതാകെ നോക്കുമ്പോൾ ചിട്ടയാണ് കൂടുതൽ. ഉത്തരവാദിത്തം എന്നതിനേക്കാൾ ചിട്ടയ്ക്ക് വലിയ പ്രാധാന്യം. കാര്യങ്ങൾ മനസ്സിലായി, ഇത് ഒരു മാനസികാവസ്ഥയാണ്, ഇതിനെ വെറുമൊരു ചിട്ട എന്ന് വിളിക്കാനാവില്ല. പൂർണ്ണതയോടുള്ള അമിതമായ ആവേശം, അമിതമായ നിയന്ത്രണം, നിയമങ്ങളോടുള്ള കടുത്ത അനുസരണം, അതാണ് ഈ കടലാസിൽ നിറയെ, അതാണ് പ്രസാദിന്റെ വർത്തമാനത്തിൽ നിറയെ. മറ്റുള്ളവർ ചെയ്യുന്ന ജോലി താൻ ആഗ്രഹിക്കുന്ന അത്ര കൃത്യമല്ലെന്ന് തോന്നുമ്പോൾ ഉള്ള അസ്വസ്ഥത. ചിത്രയുടെ ഓരോ ജോലിയെയും പ്രസാദ് വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു, കാരണം അതിൽ കൃത്യത പോരാത്രേ, ഓഫീസിലെ ആളുകൾക്ക് കൃത്യത പോരാത്രേ, വീട്ടിലെ ഓരോ വസ്തുവും ഇരുന്നിടത്ത് തന്നെ ഇരിക്കണം, ഒരു പേനയുടെ സ്ഥാനം മാറിയാൽ പോലും പ്രസാദിന് ദേഷ്യം വരും. മറ്റുള്ളവർ കാര്യങ്ങൾ കുളമാക്കുമെന്ന് കരുതി ആരെയും ജോലിയിൽ സഹായിക്കാൻ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ രാത്രി വൈകിയും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നു. കുടുംബത്തോടൊപ്പം ഒരു സിനിമ കാണാനോ യാത്ര പോകാനോ ഒന്നും പ്രസാദ് തയ്യാറല്ല. അത് സമയം പാഴാക്കലായി പ്രസാദ് കാണുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ബില്ലുകൾ, കേടായ ലാപ്ടോപ്പ് ചാർജറുകൾ എന്നിവ പോലും ഭാവിയിൽ ആവശ്യമുണ്ടാകുമെന്ന് കരുതി സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് അദ്ദേഹം. പണത്തിന്റെ കാര്യത്തിലും തീരുമാനങ്ങളുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും പ്രസാദ് തയ്യാറല്ല. ഇങ്ങനെയും അളന്ന് തിട്ടപ്പെടുത്തി പണം കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഈ ലോകത്ത്, ഈ കാലത്ത്, എന്നാണ് ചിത്ര എന്നോട് ചോദിച്ചത്. സംസാരത്തിനിടയിൽ പ്രസാദ് ഒരു കാര്യം സമ്മതിച്ചു. ഓരോ ദിവസവും ഞാൻ ഉണ്ടാക്കുന്ന ടു ഡു ലിസ്റ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. ചിരിച്ചുകൊണ്ട് ചിത്ര ചോദിച്ചു, ടു ഡു ലിസ്റ്റ് ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഡോക്ടർ? ഞാൻ പറഞ്ഞു, കൂൾ ചിത്ര, നമുക്ക് പറയാം. ടു ഡു ലിസ്റ്റ് എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നതിനെയാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യനാണോ ഡോക്ടർ? മനുഷ്യരാരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ ഡോക്ടർ? യന്ത്രങ്ങളല്ലേ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പറയാം ചിത്ര, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ ചിത്രയോട് പറഞ്ഞു, പ്രസാദിന് അനങ്കാസ്റ്റിക് എന്ന വ്യക്തിത്വമാണ് ഉള്ളത്. ആ വ്യക്തിത്വമുള്ളവർക്ക് യഥാർത്ഥത്തിൽ സന്തോഷം കിട്ടാൻ വലിയ പാടാണ്. കാരണം അവർക്ക് ജീവിതം എന്നത് ഒരു കൂട്ടം നിയമങ്ങൾ മാത്രമാണ്. പൂർണതയ്ക്ക് വേണ്ടിയുള്ള ഈ ഓട്ടം അവരെ മാനസികമായി തളർത്തുന്നു. ഇത് പലപ്പോഴും ഉത്കണ്ഠയ്ക്കും കടുത്ത വിഷാദത്തിനും വഴിമാറാം. അനങ്കാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതാണ് പ്രസാദിന്റെ പ്രശ്നം. ഇതൊരു രോഗമല്ല, പകരം ഇത് വ്യക്തിത്വത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ്. പ്രസാദിനെ ചികിത്സിക്കുന്നത് സത്യത്തിൽ വെല്ലുവിളിയായിരുന്നു. കാരണം
ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ രോഗത്തെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് ചികിത്സയെക്കാളുപരി പരിശീലനമാണ് വേണ്ടത്. മാത്രമല്ല, പ്രസാദ് ചിന്തിച്ചിരുന്നത് തന്റെ രീതികളാണ് ശരി എന്നായിരുന്നു. പ്രസാദിന്റെ ചിന്താരീതികളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു ഞങ്ങൾ. കാര്യങ്ങൾ പൂർണ്ണമായില്ലെങ്കിലും ലോകം അവസാനിക്കില്ല. പ്രസാദ് ശ്രദ്ധിച്ചു കേൾക്കൂ, ആരും കാര്യങ്ങൾ പൂർണ്ണമായില്ലെങ്കിലും ഈ ലോകം അവസാനിക്കില്ല. അല്ലെങ്കിൽ തന്നെ പ്രസാദ് അപൂർണമേവാവശിഷ്യതേ, അവസാനിക്കുന്നത് എങ്ങനെ വന്നാലും അപൂർണമാണ്. തത്വശാസ്ത്രവും മിഥോളജിയും എല്ലാം പ്രസാദിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പര്യാപ്തമായിരുന്നു എന്ന് തന്നെ പറയാം. ആഴ്ചയിൽ ഒരു ദിവസം ലിസ്റ്റുണ്ടാക്കാതെ, ആഴ്ചയിൽ രണ്ട് ദിവസം ലിസ്റ്റുണ്ടാക്കാതെ, ദിവസവും ലിസ്റ്റുണ്ടാക്കാതെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ കഴിയും? അങ്ങനെ ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും എന്ന് പ്രസാദിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ലിസ്റ്റുണ്ടാക്കാതെ ജീവിക്കാൻ പരിശീലനം നൽകുകയും ചെയ്തു. കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ മൈൻഡ്ഫുൾനെസ് നല്ലതാണ്. അതുതന്നെ പ്രസാദിനെ ശീലിപ്പിക്കുകയും ചെയ്തു. പതിയെ പ്രസാദ് തന്റെ മുറുക്കം കുറച്ചു തുടങ്ങി, പിടുത്തം കുറച്ചു തുടങ്ങി, ബലം കുറച്ചു തുടങ്ങി. നമ്മൾ പറയാറില്ലേ, ബലം പിടിക്കാതെ മോനെ എന്ന്. ആ, അയാൾ മെല്ലെ മെല്ലെ ആ ബലം വിടുവിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ പിഴവുകളെ ഉൾക്കൊള്ളാനും ജീവിതം എന്നത് വെറും നിയമങ്ങൾ മാത്രമല്ല എന്ന് തിരിച്ചറിയാനും പ്രസാദിന് കഴിഞ്ഞു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിയമങ്ങൾ ആവശ്യമാണ്. കാരണം നമ്മൾ സമൂഹ ജീവിയാണ്, നിയമങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ നിയമങ്ങളിൽ അമിതമായി മുറുകെ പിടിച്ചാൽ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരും. അത് മറന്നുപോകരുത്. ജീവിതത്തിൽ അച്ചടക്കം നല്ലതാണ്. എന്നാൽ ആ അച്ചടക്കം നമ്മളെയും നമ്മളുടെ പ്രിയപ്പെട്ടവരെയും ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വ്യക്തിത്വ വൈകല്യമല്ലേ? അങ്ങനൊരു വ്യക്തിത്വ വൈകല്യമായിരുന്നു പ്രസാദിനുണ്ടായിരുന്നത്. കൃത്യമായ കൗൺസിലിംഗ്, കൃത്യമായ തെറാപ്പി, പ്രസാദ് ശാന്തമായൊരു ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രസാദ് വളരെ സന്തോഷത്തോടെ, പിടുത്തമില്ലാതെ, മുറുക്കമില്ലാതെ, ബലം പിടിക്കാതെ, സർവതന്ത്ര സ്വതന്ത്രനായി ജീവിക്കുന്നു എന്ന് ഇപ്പോഴും ഞാൻ അറിയാറുണ്ട്. പ്രസാദിനെ കാണാറുമുണ്ട്, വിഷ് ചെയ്ത് ചിരിച്ച് പോകാറുമുണ്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ആകാശത്തിന്റെ അപാരതകളെ കീറിമുറിച്ചുകൊണ്ട് പറന്നുപോയ നാലു വെള്ളിക്കൊക്കുകളെ കാണാനിടയായതാണ് ശ്രീരാമകൃഷ്ണന് ബോധോദയമുണ്ടാവാനുള്ള കാരണമായതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങൾക്കൊടുവിലെ ചക്രവാള സീമകളിൽ ചോരച്ചെന്തളർ പോലെ ചിതറിക്കിടക്കുന്ന മേഘത്തുണ്ടുകൾ ആ കാഴ്ചയെ അദ്വിതീയവും അനശ്വരവുമാക്കും വിധം നാലു വെള്ളിക്കൊക്കുകൾ കൂടി ആകാശത്തെ കീറിമുറിച്ച് കടന്നു പോവുക എന്ന ആനന്ദാതിരേകം. ശ്രീരാമകൃഷ്ണനല്ല, ആരായാലും ആ കാഴ്ചയിൽ ബോധരഹിതനായി പോവുക തന്നെ ചെയ്യും. കൊക്കുകൾ പറക്കുന്നത് കണ്ടാൽ വിമാനം ഇറങ്ങുന്നത് പോലെ തോന്നും, അതോ തിരിച്ചോ? രണ്ടായാലും രസകരമായ കാഴ്ചയാണ്. വിമാനം ഇഷ്ടം തന്നെ, പക്ഷേ അതേക്കാൾ ഇഷ്ടം കിളികളെയാണ്. അത്രമേൽ ഇഷ്ടം.

എം മുകുന്ദൻ്റെ ഒരു ചെറിയ നോവലാണ് ഓർമ്മ വരുന്നത്. കിളി വന്ന് വിളിച്ചപ്പോൾ നഗരാരവങ്ങൾക്കിടയിൽ നിന്ന് ഗ്രാമീണമായ പ്രണയചാരുതയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. വനാന്തരങ്ങളിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നതാകട്ടെ കാറിൻ്റെ ബോണറ്റിൽ വന്നിരുന്ന ഒരു കിളി. അത് മുന്നോട്ട് ചാടി കുറച്ച് പറന്ന് പിന്നെയും മുന്നോട്ട് ചാടി കാടിനുള്ളിലേക്ക് പോകുന്നതിൻ്റെ കൂടെ അവളും പോവുകയാണ്. ചെറിയ നോവലാണ്, വലിയ കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത്, ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നോവലിൻ്റെ പേരെന്ത് രസമല്ലേ, കിളി വന്ന് വിളിച്ചപ്പോൾ. പേരും നോവലും കിളിയും എല്ലാം അത്രമേലിഷ്ടം.

പണ്ടാണ്, ഇപ്പൊ കാണാറേയില്ല തൂക്കണാം കുരുവികളുടെ കൂടുകൾ. വീടിനടുത്തുള്ള മരങ്ങളിലെല്ലാം കാണുമായിരുന്നു. വേറൊരു കാര്യം അറിയുമോ? ഈ തൂക്കണാം കുരുവിയുടെ കൂടിൻ്റെ ആകൃതിയിൽ പണ്ട് ആണുങ്ങൾ അവരുടെ ഹെയർ സ്റ്റൈൽ വെട്ടിവെക്കുമായിരുന്നു. കുരുവിക്കൂട് എന്ന് ബാർബർ ഷോപ്പിൽ പറഞ്ഞാൽ അങ്ങനെ വെട്ടിക്കൊടുക്കും. വലിയ ഫാഷനായിരുന്നു. ഇന്ന് കണ്ടാൽ ചിരിവരും. അന്നും തൂക്കണാം കുരുവിക്ക് ചിരി വന്നിട്ടുണ്ടാവും.

ഒരു കുരുവിയുടെ പതനം എഴുതിയ സലീമലിയെ ഓർമ്മ വരുന്നു. കിളികളെ സ്നേഹിച്ചയാൾ, സ്നേഹിക്കാൻ പറഞ്ഞയാൾ, കിളികളെ മനസ്സിലാക്കിയയാൾ. കിളികളും ആ മഹാത്മാവിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? അല്ലാതെ വരാൻ സാധ്യതയില്ല. അത്രമേലിഷ്ടമായിരുന്നല്ലോ കിളികളെ. അതെ, ഈ കാടും ഈ മരവും ഈ കിളികളും കളകളാരവും പൊഴിച്ചൊഴുകും ഈ പുഴകളും ഇഷ്ടം, അത്രമേലിഷ്ടം.

മഞ്ഞക്കിളിയെ എന്തിഷ്ടം. എല്ലാവർക്കും പരിചയമായ കിളി, നാട്ടുകിളി. കടും മഞ്ഞയും കറുപ്പും ചുവന്ന ലിപ്സ്റ്റിക്കും ഇട്ട കിളി. മഞ്ഞക്കറുപ്പൻ വേറൊന്നാണ്, രണ്ടും മഞ്ഞ തന്നെ. പക്ഷേ മഞ്ഞക്കറുപ്പന് തലയും വാലും കറുപ്പാണ്. മഞ്ഞക്കിളിക്ക് അങ്ങനെയല്ല, ചിറക് മാത്രമാണ് കറുപ്പ്, ബാക്കിയെല്ലാം മഞ്ഞയാണ്, കടും മഞ്ഞ. കാണാൻ എന്തൊരു ചന്തം, ദേഹം മുഴുവൻ മഞ്ഞച്ചായം തട്ടിമറിച്ചിട്ട് വരുന്ന പോലെ. ഹൃദ്യം, മനോഹരം, അത്രമേലിഷ്ടം.

പണ്ട് വീടിന് ചുറ്റും മരംകൊത്തികളുണ്ടായിരുന്നു. ചുവന്ന തൂവൽ തൊപ്പി വെച്ച മരംകൊത്തി, മഞ്ഞച്ചിറക്, വെള്ളയും കറുപ്പും പിന്നെയും എത്രയോ നിറങ്ങൾ. രാവിലെ കണ്ടാലും എപ്പോൾ കണ്ടാലും മരംകൊത്തിൽ തന്നെ പണി. കുറച്ചു നേരമെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല തന്നെ. ഇങ്ങനെ വട്ടത്തിൽ കൊത്താൻ പെരുന്തച്ഛനു പോലും പറ്റില്ലെന്നാണ് കക്ഷിയുടെ പക്ഷം. മനസ്സെടുത്ത് ഞാൻ എവിടെ വയ്ക്കട്ടെ മരംകൊത്തിപ്പെണ്ണിൻ മടിയിൽ വെച്ചാലോ എന്ന കവിതയാണ് ഓർമ്മ വരുന്നത്. കവിതയും മരംകൊത്തിയും എന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

ആനറാഞ്ചുകൾ ഇപ്പോഴുമുണ്ട് നാട്ടിൽ. ബ്ലാക്ക് ട്രോങ്കോ എന്നാണ് സായിപ്പ് വിളിക്കുന്നത്. നമ്മൾ ആനറാഞ്ചി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ? കുഴിയാനയെപ്പോലും റാഞ്ചാനറിയാത്ത പാവങ്ങളാണ് ഞങ്ങളെന്ന്. എന്തു പറയാനാണ്, പാവങ്ങൾക്ക് ഈ പേരിട്ടത് ആരാണോ എന്തോ. നീളൻ വാലാണ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഇണകളായേ എപ്പോഴും കാണാനാവും. ഒറ്റയ്ക്കെങ്ങാനും ആയി പോണം, തല്ലിത്തല്ലി ചത്തുകളയുമെന്ന് തോന്നും വിധം സങ്കടമാണ്. പേരിലേ ഉള്ളു ആന, സ്വഭാവം കൊണ്ട് അണ്ണാനിക്കാൾ പാവം. അതുകൊണ്ടാണ് അവയെ അത്രമേൽ ഇഷ്ടം.

ചിന്നക്കുട്ടുറവൻ ചീക് ബാബറ്റ് പേരുപോലെ ചിന്നൻ പനന്തത്ത എന്ന് വിളിക്കുന്നത് കക്ഷിക്ക് അത്ര ഇഷ്ടമല്ല. ചെല്ലത്തിൽ ചിന്നക്കുട്ടുറവൻ എന്ന് വിളിച്ചു നോക്കണം. തലവെട്ടിച്ചൊരു നോട്ടമുണ്ട്, ഒരു പൊളി നോട്ടം. ചിന്നക്കുട്ടുറവൻ എന്ന ആ പേരും ആ നോട്ടവും ഇഷ്ടം, അത്രമേലിഷ്ടം.

ചെറിയ മീൻകൊത്തി എന്ന് പറഞ്ഞപ്പോൾ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്, പിന്നെ എങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് നീലപ്പൊന്മാൻ എന്ന് വിളിക്കണമെന്ന്. എങ്ങനെയുണ്ട്? വട്ടപ്പേരിട്ട് വിളിക്കരുതെന്ന്? ഇല്ല, വിളിക്കുന്നില്ല. മീൻ കൊതിയനായതുകൊണ്ടല്ലേ കളിയാക്കി വിളിക്കുന്നത്? അങ്ങനെ എന്നെ വിളിക്കണ്ട, അവനെ വിളിച്ചാൽ മതി. ആരെ? ആ മീൻ കൊത്തി ചാത്തനെ. കായലും കുളങ്ങളും തെണ്ടി നടന്ന് മീൻ മാത്രം കൊത്തുന്ന അവനാണ് മീൻ കൊത്തി ചാത്തൻ. ഞാൻ നീലപ്പൊന്മാനാണ്, നീലപ്പൊന്മാൻ.

മണ്ണാത്തിപ്പുള്ളുകൾ വല്ലപ്പോഴുമേ വരൂ. പണ്ടങ്ങനെയല്ല, നിത്യകാഴ്ചയാണ്, എവിടെയും കാണും. കറുപ്പും വെളുപ്പും സദാ ഇളക്കിക്കൊണ്ടിരിക്കുന്ന നീണ്ട വാലും കൂർത്ത കൊക്കും, ചന്തമുള്ളൊരു പെൺകിളി. കൽമണ്ണാത്തിയുമായി കക്ഷിയെ വേർതിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമുണ്ട്. എന്നാലും കറുപ്പ് കൂടുതൽ കൽമണ്ണാത്തിക്ക് തന്നെ.

ചെമ്പുകൊട്ടിയെ കണ്ടിട്ട് ഒരു 10 വർഷമെങ്കിലുമായി കാണും. കഴുത്തിലെപ്പോഴും ചോരച്ചുവപ്പുമായി മരംകൊമ്പിലിരിക്കുന്ന കാഴ്ചയുടെ സൗഭാഗം, ഉടൽ പച്ച, തലച്ചുവപ്പ്, കൊക്ക് കറുപ്പ്, ഒരുണ്ടപ്പക്ഷി, വാലും ചെറുത്, എന്നാലും അഴകിനൊരു കുറവുമില്ല. ചുറ്റും വെളുപ്പിനകത്ത് നീളത്തിൽ കണ്ണെഴുതി ഒരുങ്ങിയേ എവിടെയും പോകൂ. നല്ല ചന്തമാണ്, അതുകൊണ്ട് തന്നെ അത്രമേലിഷ്ടം.

തേൻകിളി. ഓ, ചിലർക്ക് അങ്ങനെ വിളിച്ചാൽ പറ്റില്ല, കറുപ്പൻ തേൻകിളി എന്ന് വിളിച്ചാലേ പറ്റൂ. എന്തിനാ ഇങ്ങനെ നിറവും ജാതിയും ഒക്കെ നോക്കി പേരിടുന്നത്? തേൻകിളി എന്ത് രസമല്ലേ. എല്ലാ പൂവിൽ നിന്നും ഞാൻ തേൻ കുടിക്കും, തേൻ കുടിച്ച് തേൻ കുടിച്ച് അങ്ങനെ പറന്ന് നടക്കും. ഇഷ്ടമല്ലേ എന്നെ? പിന്നെ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്, അത്രമേലിഷ്ടം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമയാത്രയിലേക്ക് സ്വാഗതം. പാതിയിലേറെ കടന്നുവല്ലോ, വഴി ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞു? നല്ല വരികളാണ് അല്ലേ? പിന്നെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, വന്ന വഴികളൊന്നും മറന്നുപോകരുത്. എത്ര കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എന്നും കവി. സബലമയാത്രയിലേതാണ്, എൻ എൻ കക്കാടിൻ്റെതാണ്. ഓർമ്മകളില്ലെങ്കിൽ വർത്തമാനത്തിന് എന്ത് സുഗന്ധമാണുള്ളത് അല്ലേ? ഇന്നുകൾ മനോഹരമായിരിക്കുന്നത് ഇന്നലകൾ ഉള്ളതുകൊണ്ടാണ്. അതാണ് യാഥാർത്ഥ്യം. പാടാനറിയുമായിരുന്നെങ്കിൽ ഞാനിത് ഹൃദ്യമായി പാടിയേനെ. അത്രയ്ക്ക് ഹൃദ്യമായാണ് പി ഭാസ്കരൻ എന്ന മഹാകവി അത് കുറിച്ചിട്ടിരിക്കുന്നത്. ആ പാട്ട് തന്നെ

മറക്കരുത് എന്നൊക്കെ വിചാരിച്ചാലും മനുഷ്യൻ പലതും മറന്നുപോകും. കടന്നു വന്ന വഴിത്താരകളിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് വിളക്കായി നിന്ന എത്രയോ പേരുണ്ടാവും, അല്ലേ? സത്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും നമുക്ക് വഴികാട്ടികളായി മാറും, വിളക്കായി നിൽക്കും. പക്ഷെ നേട്ടങ്ങളുടെ പീഠങ്ങളിൽ നമ്മൾ ഏറി കഴിയുമ്പോൾ അവരെയൊക്കെ നമ്മളങ്ങ് മറക്കും. ആ സമയം മറ്റു പലരുമായിരിക്കും നമുക്ക് പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ. ഈ ബാലനും അശോകരാജുമൊക്കെ സിനിമയിലേ ഉണ്ടാവും, നിത്യജീവിതത്തിൽ അതൊക്കെ അപൂർവമാണ്. ദ്രുപദന്മാരെയും ദ്രോണന്മാരെയും ഒക്കെയാണ് സാധാരണ കാണാറുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണകുചേല സംഗമം ഇത്രമേൽ ഹൃദയസ്പർശിയായിരിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് രാമപുരത്ത് വാര്യർ. വായിക്കുമ്പോൾ എന്തുകൊണ്ടോ ഇന്നും കണ്ണു നിറഞ്ഞു പോകുന്നു, അത്രമേൽ ഹൃദ്യമായതാണ്. ആരൊക്കെ ഓർമ്മ വരും, കൂട്ടുകാരെ, പഴയ ക്ലാസ് മുറികൾ, അതെല്ലാം ഓർമ്മ വരുന്നത് കൊണ്ടാവും എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് വായിക്കും തോറും കണ്ണു നിറഞ്ഞു പോകുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

മനുഷ്യചരിത്രം ഇന്നോളം പരിശോധിച്ചാൽ വന്ന വഴി മറന്ന ഗാഥകളായിരിക്കും കൂടുതൽ. ജയിച്ചു വാഴുന്ന രാജാക്കന്മാരുടെ കഥകളെ ചരിത്രത്തിൽ എഴുതൂ അല്ലേ? അങ്ങനെയാണ്. മൃത്യുവരിച്ച പടയാളികളാരും ചരിത്രാക്ഷരങ്ങളിൽ കൂട്ടുചേരില്ല, ഇതുവരെ ചേർന്നിട്ടുമില്ല. പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥയിലെ ഒരു ചൊൽക്കാഴ്ചയിൽ കേട്ട വരികളാണ്. സപ്താത്ഭുതങ്ങളിൽ ഉത്തുങ്കം, താജ്മഹൽ, തീർത്ഥധാര്, ഷാജഹാൻ അല്ല, വെണ്ണക്കൽ പാളികളിൽ വിരൽ ചതഞ്ഞ് നടുവടിഞ്ഞു വീണവർ തൊഴിലാളികൾ, അവർ പണിതത്. പക്ഷെ ആ തൊഴിലാളികളൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമായില്ല. രാജാവ് മാത്രം സ്വർണലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. ഏത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും നേതാക്കളുടെ പേരും രാജാക്കന്മാരുടെ പേരുമേ വരൂ. സേനാനികൾ അപ്രസക്തരാവും, തൊഴിലാളികൾ അപ്രസക്തരാവും. പണ്ടുപണ്ട് മുതലേയുള്ള കാര്യമാണത്. അതിനിയും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ? ഒരു പാട്ട് കൂടി കേട്ടാലോ?

കുട്ടികളായിരിക്കുമ്പോൾ ഒരു ജലദോഷം വന്നാൽ, പനി വന്നാൽ അതോർത്ത് ദുഃഖിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടാവും, ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മുതിരുമ്പോൾ ചിലർക്കെങ്കിലും ഇവരൊന്നും ഒട്ടും പ്രിയപ്പെട്ടവരായിരിക്കില്ല. വളരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനേ വീണ്ടും തൈവേരിൻ താങ്ങിനു കേഴും. സീതായനത്തിലെ വരികളാണ്, വി മധുസൂദനൻ നായരുടെ വാക്കുകളാണ്. എത്ര പരമാർത്ഥം അല്ലേ! ഇതൊക്കെയാണ് കവിത എന്ന് പറയുന്നത്. മറക്കില്ല, ഒരിക്കൽ നമുക്ക് എത്രയോ പ്രിയപ്പെട്ടവരായിരുന്നവർ കുറേ കാലം കഴിഞ്ഞാൽ, കാണാതിരുന്നാൽ അവരെയൊക്കെ മറന്നുപോകുമോ? മറക്കുന്നവരാണ് ഏറെയും. എല്ലാം എപ്പോഴും ഓർത്തു വയ്ക്കാനൊന്നും ആവില്ല, പക്ഷെ എല്ലാം ഉള്ളിലുണ്ടാവണം. എല്ലാം, അതാണ് മനുഷ്യത്വം. അവരെയല്ലേ നമ്മൾ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: ജീവിച്ചിരുന്നാൽ മാത്രം പോരാ, ഓർമ്മിക്കണം. ഓർമ്മിച്ചാൽ മാത്രം പോരാ, ഓർത്തെടുക്കാനാവണം. ഗബ്രിയൽ ഗർസിയ മർക്കേസിന്റെ വാക്കുകളാണ് ലീവിംഗ് ടു ടെൽ ദ ടെയിൽ എന്ന പുസ്തകത്തിലെ വരികൾ. കഥ പറയാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നു എന്ന് അതിനെ മൊഴിമാറ്റം ചെയ്യാം. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിയ കഥാകാരൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ നാളുകളിൽ ഓർമ്മയുടെ മസ്തിഷ്ക കോശങ്ങൾ മരവിച്ചു പോയിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാനാവാതെ അദ്ദേഹം കുഴങ്ങി. കണ്ടു നിൽക്കുന്നവർ പോലും വല്ലാതെ വിഷമിച്ചു. ഏകാന്തതയുടെ 100 വർഷങ്ങൾ ഓർത്തെടുത്ത മനുഷ്യനാണ് ഒരു ചെറിയ കാര്യം പോലും ഓർക്കാൻ കഴിയാതെ ദുഃഖിച്ചത്. ഓർമ്മ ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

അവരവർ അവരവരെ തന്നെ, അതായത് സ്വയം മറന്നുപോകുന്ന അവസ്ഥയുണ്ട്. അൽഷിമേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, വേറൊരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. സ്വന്തം പേരും ജോലിയും ഒക്കെ മറന്നുപോകും, വേറൊരു പേരിൽ വേറൊരു നാട്ടിൽ വേറൊരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡിസോസിയേറ്റീവ് ഫ്യൂജ് എന്നാണ് പറയുന്നത്. അതുപോലൊരവസ്ഥ ഈ അടുത്ത കാലത്ത് കണ്ട നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിൽ അനുഭവിച്ചു എന്നേ പറയാനാവും. അത്രയ്ക്ക് ഗംഭീരമായ ചിത്രം. ചില ചലച്ചിത്രങ്ങൾ അങ്ങനെയാണ്, കണ്ടു ആസ്വദിച്ചു എന്നൊന്നും പറഞ്ഞാൽ പോരുന്നേ, അനുഭവിച്ചു എന്ന് പറയണം. അത്രമേലുണ്ട് ആ ചിത്രം. ഒരു പാട്ട് കൂടി കേട്ടാലോ?

താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കേ താൻ ആരാണെന്ന്. ഡയലോഗ് നമ്മളെ ചിരിപ്പിച്ചുവെങ്കിലും അങ്ങനെ ഒരവസ്ഥ വന്നാൽ അത് ചിരിപ്പിക്കുന്നതല്ല, കരയിപ്പിക്കുന്നതാണ്. ദീനവും ദയനീയവുമായ അവസ്ഥയാണത്. ആലോചിച്ചു നോക്കൂ, മനുഷ്യൻ ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഓർമ്മകളാണ് പ്രധാനം. അച്ഛനെയും അമ്മയെയും ഒക്കെ പിറ്റേന്ന് കാണുമ്പോൾ ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമായിരിക്കും അത് അല്ലേ? അയ്യോ, ഓർക്കാൻ തന്നെ വയ്യ. ഒരു പാട്ട് കേട്ടാലോ?

രസകരമായൊരു കഥയാണ് ഓർമ്മ വരുന്നത്. യമുകുന്ദന്റെ കഥയാണ് രാധ, രാധ മാത്രം. ആ കഥയിൽ രാധയ്ക്കല്ല മറവി, സമൂഹത്തിനാണ്. അച്ഛനും അമ്മയും സുഹൃത്തുക്കളും കാമുകനും എന്തിന്? കാറ്റിനോ കടലിനോ പോലും അവളെ ഓർത്തെടുക്കാനാവുന്നില്ല. രാധ സ്വയം ആരാണെന്ന് ചോദിക്കുന്നൊരവസ്ഥ വരെ എത്തുന്നു. രാധ, രാധ മാത്രമാവുന്നു. എന്തൊരു കഥയാണെന്നോ, വായിച്ചിട്ടുള്ള കഥകളിൽ ഇന്നും ഹോണ്ട് ചെയ്യുന്ന കഥകളിൽ ഒന്നാണത്. മറക്കില്ല ഞാൻ ആ കഥ, മറക്കാനാവില്ല. അത് വായിച്ച ഒരാളിനും ആ കഥ മറക്കാനാവില്ല. നേരത്തെ ഒരു ചലച്ചിത്രത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ കഥ മുകുന്ദൻ നമ്മളെക്കൊണ്ട് അങ്ങ് അനുഭവിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ സംഭവിച്ചാലോ, ആർക്കും നമ്മളെ ഓർത്തെടുക്കാനേ പറ്റുന്നില്ല എന്ന അവസ്ഥയുണ്ടായാലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിച്ചാലോ, അയ്യോ വേണ്ട, ഓർക്കാൻ പോലും വയ്യ. ഒരു പാട്ടാകാം, അതാ നല്ലത്.

പരമാവധി ഒന്നും മറന്നുപോകരുത്, എല്ലാം ഓർമ്മയിലുണ്ടാവണം. വന്ന വഴി ഒട്ടും മറന്നുപോകരുത്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളറിയാതെ നമുക്ക് വിളക്കായി നിന്നവർ, വഴികാട്ടികളായി നിന്നവർ, ബന്ധുക്കളിലും അയൽപക്കക്കാരിലും ഒക്കെ അവരുണ്ട്. അവരെ മറക്കരുത്. ഒരു പഴമൊഴി പോലെ കേട്ടിട്ടുള്ളതാണ് ഓർമ്മ വരുന്നത്, അയൽക്കാരെ മറക്കരുത്, അവരാണ് നമ്മുടെ അതിർത്തികൾ. എവിടെ നിന്നാണ് ഇത് വായിച്ചതെന്ന് ഓർമ്മയില്ല. MT ഏതെങ്കിലും നോവലിൽ നിന്നാണോ? ഓർക്കുന്നില്ല. കണ്ടോ, എനിക്കത് വിഷമമുണ്ടാക്കുന്നു. അത് എവിടെ നിന്നാണ് വായിച്ചത്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് ഓർത്തെടുക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള വിഷമം. ബുദ്ധിമുട്ടാണത്. എല്ലാം ഓർമ്മ കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഓരോ ചോദ്യം വായിക്കുമ്പോൾ എല്ലാ ഉത്തരവും ഓർമ്മ വരണേ എന്ന് ആഗ്രഹിക്കാത്ത ആരാവും ഉണ്ടാവുക? പക്ഷെ നന്നായി പഠിച്ചതുപോലും മറന്നുപോകും. അപ്പോൾ ഉണ്ടാവുന്ന വിഷമമേ, സങ്കടം വരും, കരച്ചിൽ വരും. പക്ഷെ പലപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പ് പലതും ഓർമ്മ വരാറാണ് സാധ്യത. പക്ഷെ ചിലപ്പോൾ ചില അവസ്ഥകളുണ്ട്. ദേ നാവിൻ തുമ്പിലുണ്ട്, അയ്യോ ദേ ദേ എൻ്റെ എനിക്ക് ദേ എനിക്ക് ഓർമ്മയുണ്ട്, ദാ പറയാം ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഓർമ്മ വരില്ല. മനഃശാസ്ത്രത്തിലെ അതിനെ ഡെജാവു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. അതൊക്കെ സർവ്വസാധാരണമാണ്, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന രീതിയാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതി. പക്ഷെ ഫ്യൂജൊന്നും എല്ലാവരും അനുഭവിക്കില്ല. അത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഫ്യൂജ് എന്ന് പറയുന്നത്. പക്ഷെ ഡേജാവു ഒരു തവണയെങ്കിലും അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതുപോലെ ഞാൻ പറയാം ഇത് നാവിൻ തുമ്പിലുണ്ടെന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ. ആ അതിൻ്റെ പേരാണ് ഡെജാവു. നല്ല വാക്കാണല്ലേ, ഒരു ഫ്രഞ്ച് പദമാണ് ഡെജാവു. നല്ല വാക്കാണ്, അത് മറന്നു പോകാതിരിക്കട്ടെ.

ചില വാക്കുകൾ അങ്ങനെയാണ്, നമ്മൾ മറന്നു പോകാൻ പാടില്ല അല്ലേ. പക്ഷെ എത്ര നല്ല വാക്കാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അതങ്ങ് മറന്നു പോകും. സ്വന്തം പേരുകൾ മറന്നു പോകുന്ന ആളുകൾ, അതൊക്കെ നേരത്തെ പറഞ്ഞ അൽഷിമേഴ്സിൻ്റെയോ ഫ്യൂജിൻ്റെ അവസ്ഥയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ പേരൊക്കെ, മൂന്ന് നാല് പേരൊക്കെ നമ്മുടെ ചുറ്റും നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു, നമ്മുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ ആ ബന്ധുവാണ്, പക്ഷെ പേര് നമ്മൾ മറന്നു പോകും അല്ലേ. എന്നിട്ട് നമ്മൾ ചില എക്സ്ക്യൂസൊക്കെ പറയും, അതൊക്കെ സാധാരണമാണ്. പെട്ടെന്നുള്ള മറവികളൊക്കെ, നമ്മൾ സോപ്പ് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എവിടെ വെച്ചു എന്ന് നമ്മൾ മറന്നു പോകും. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട അവസ്ഥയൊന്നുമില്ല. അറ്റൻഷനൊക്കെ മാറിപ്പോകുമ്പോഴാണ്, ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഓർത്തു എന്ന് വരില്ല. അതല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മ എന്ന അനുഗ്രഹമാണ്, ഓർമ്മ എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്, ഓർമ്മ എന്ന മസ്തിഷ്കത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. അത് ആരിൽ നിന്നും ചോർന്നു പോകാതിരിക്കട്ടെ, തുള്ളികളായി ഇറ്റിറ്റു വീണു പോകാതിരിക്കും.

ഓർമ്മ വളരെ വലുതാണ്. ഇന്നിനെ സുഗന്ധപൂരിതമാക്കുന്നത്, ഇന്നിനെ ഒരു തങ്കം പോലെ നമുക്ക് ശോഭിതമാക്കുന്നത് എല്ലാം ഇന്നലകളിലെ ഓർമ്മകളാണ് ഇല്ലേ? നമ്മൾ ഓരോന്ന് കാണുമ്പോഴും ഇതെൻ്റെ മുറിയാണ്, ഇതെൻ്റെ വാഷ്റൂമാണ്, ഇതെൻ്റെ മുറ്റമാണ്, ഇതെൻ്റെ വീടാണ്, ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ ആ ഓർമ്മയുടെ ഭാഗം വളരെ എന്താണ് ഉത്തേജിപ്പിക്കപ്പെട്ടിരുന്നേ മതിയാവും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, വൈകുന്നേരം നമ്മൾ ബൈക്കിൽ കയറുന്നു, നമ്മൾ പോകുന്നു, പക്ഷെ വീടൊക്കെ നമ്മൾ മറന്നു പോകുന്നു, വഴി മറന്നു പോകുന്നു, എവിടേക്കെന്നില്ലാതെ യാത്ര, എങ്ങോട്ടെന്നില്ലാതെ യാത്ര അല്ലേ? അങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യാതെ, എവിടേക്കെന്നില്ലാതെ യാത്ര ചെയ്യാതെ നമ്മൾ കൃത്യമായി വീടെത്തുന്നത്, നമ്മൾ കൃത്യമായി ഓഫീസിലെത്തുന്നത്, നമ്മൾ കൃത്യമായി സ്കൂളിലും കോളേജിലും ഒക്കെ എത്തുന്നത് എല്ലാം ഓർമ്മയുടെ വ്യാപാരങ്ങളാണെന്നേ. ഓർമ്മ ഒരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. സുഖമായി ഉറങ്ങാം. സുഖമായി എന്ന് വച്ചാൽ സന്തോഷത്തോടെ ഉറങ്ങാം, സംതൃപ്തമായി ഉറങ്ങാം, അല്ലേ? ശാന്തമായും സൗമ്യമായി ഉറങ്ങാം. അങ്ങനെ ഉറങ്ങിയാലേ ഉന്മേഷത്തോടെ ഉണരാനാകും. ഉന്മേഷത്തോടെ ഉണർന്നാലേ ഓർമ്മകൾ തെളിമയോടെ നിൽക്കുകയുള്ളൂ, അല്ലേ? ഓർമ്മകൾ തെളിമയോടെ നിന്നാൽ മാത്രമേ നമുക്ക് ഇന്നിനെ സാർത്ഥകമാക്കാൻ കഴിയൂ, ഇന്നിനെ സഫലമാക്കാൻ സാധിക്കൂ, അല്ലേ? ഇന്ന് സഫലവും സാർത്ഥകവും ആകണമെങ്കിൽ ഇന്ന് നമ്മൾ വളരെ ക്രിയേറ്റീവായിരിക്കണം, അതായത് വളരെ ക്രിയാത്മകമായിരിക്കണം, സർഗാത്മകമായിരിക്കണം. അതിനു വേണ്ടിയിട്ട് നാളെ സർഗാത്മകവും ക്രിയാത്മകവുമാകാൻ നമ്മൾ ഇന്ന് ഈ രാത്രി സുഖമായി ഉറങ്ങണം, സുഖസുഷുപ്തിയിലേക്ക് പോകാം, ഉന്മേഷത്തോടെ ഉണരാം. അതുവരെ ഏവർക്കും ശുഭരാത്രി. സ്നേഹപൂർവം, മധുജാൻ.